മഴവെള്ളത്തിലൂടെ ഒഴുകി നടക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ചെറിയ കടലാസ് തോണി ആകാശത്ത് സ്വതന്ത്രമായി പറക്കുന്ന പക്ഷികളെ നോക്കി അതുപോലെ ഉയരാൻ എപ്പോഴും ആഗ്രഹിച്ചു. ചുറ്റുമുള്ള മറ്റു തോണികൾ അതിനെ നോക്കി പരിഹസിച്ചു. നമ്മൾ വെറും കടലാസാണ്, ഏത് നിമിഷവും വെള്ളത്തിൽ കുതിർന്ന് അലിഞ്ഞില്ലാതാകേണ്ടവർ. എന്നാൽ ആ കടലാസ് തോണി നിരാശനാകാതെ ശരിയായ അവസരത്തിനായി കാത്തിരുന്നു. പെട്ടെന്നടിച്ച ശക്തമായ കാറ്റിൽ വെള്ളത്തിൽ നിന്നും കുതിച്ചുയർന്ന് കാറ്റിന്റെ ഗതിക്കൊപ്പം ഒരു കടലാസ് പട്ടം പോലെ അത് മുകളിലേക്ക് പാറിപ്പറന്നു. മറ്റുള്ളവർ നിശ്ചയിക്കുന്ന അതിരുകളോ നിലവിലെ ചുറ്റുപാടുകളോ അല്ല നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടത്. ശക്തമായ സ്വപ്നവും ശരിയായ അവസരത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമയും ഉണ്ടെങ്കിൽ അസാധ്യമെന്ന് ലോകം കരുതുന്ന ഉയരങ്ങൾ നമുക്ക് കീഴടക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 27, കൊല്ലവർഷം 1201, മിഥുനം 13, ശനിയാഴ്ച.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் மோஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്ന ഒരു ദിവസമുണ്ട് ഈ വീക്കിൽ. അലാറം അടിച്ചാലും കുറച്ചുകൂടി ഒന്ന് ഉറങ്ങാനായിട്ട് തോന്നുന്ന, വലിയ ടെൻഷനൊന്നുമില്ലാതെ പതുക്കെ എഴുന്നേറ്റ് മോർണിംഗ് കോഫി കുടിക്കാനായിട്ട് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും ജോലിക്ക് പോകുന്നവർക്കായാലും മനസ്സിൽ ഭയങ്കര സന്തോഷം തരുന്ന ഈ ഒരു വീക്കെൻഡിൻ്റെ കിടിലൻ വൈബുള്ള ദിവസം അത് ഇന്നാണല്ലേ, ഈ ഒരു സാറ്റർഡേ. അതും ഈ ജൂൺ മാസത്തിലെ ഏറ്റവും അവസാനത്തെ സാറ്റർഡേ കൂടിയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നതല്ലേ. ഈ മാസം ഇത്ര പെട്ടെന്ന് തീർന്നോ എന്ന് ചിന്തിക്കുന്നവരും നമുക്കിടയിലുണ്ടാകും. എന്തായാലും ഈ ഒരു ലാസ്റ്റ് സാറ്റർഡേയിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നാളെ, അതായത് June 28, നാഷണൽ പോളിയോ ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. നമ്മുടെ കുരുന്നുകളുടെ ഹെൽത്തിന് പോളിയോ ഡ്രോപ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നാളത്തെ ആ ഒരു ദിവസത്തിന് ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ പലയിടത്തും പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൃത്യമായിട്ട് കൊടുക്കാനായിട്ടുള്ള പേരൻസും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടി ആയിട്ടുണ്ട്. ആരും ഈ ഒരു കാര്യം മിസ്സാക്കരുത്, കാരണം അത് നമ്മുടെ ഓരോരുത്തരുടെയും വലിയൊരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് കേട്ടോ. സോ ഇന്നത്തെ ഈ ഒരു ശനിയാഴ്ച ദിവസം എല്ലാവർക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി മഴയെത്തും മുൻപേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: പോളിയോ എന്ന പകർച്ചവ്യാധിൽ നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ ജൂൺ 28 ദേശീയ പോളിയോ നിർമാർജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഒരു കുട്ടി പോലും ഈ പ്രതിരോധ പരിപാടിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മുൻപ് സാധാരണ പ്രതിരോധ പട്ടിക പ്രകാരമോ അല്ലെങ്കിൽ മുൻപത്തെ ക്യാമ്പയിനുകളിലോ പോളിയോ മരുന്ന് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും ജൂൺ 28 വീണ്ടും തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. നാളെ രാവിലെ മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിൽ പോളിയോ ബൂത്തുകൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക.

യെസ്, എങ്ങനെ ജെയിംസ് വസന്തൻ കമ്പോസ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ആയ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ടല്ലേ. ചില കൈപ്പേറിയിട്ടുള്ള അനുഭവങ്ങൾ, വലിയ അപകടങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി കളയുന്ന ചില നിമിഷങ്ങൾ, കാലങ്ങൾ കടന്നു പോകുമ്പോഴും ആ ഓർമ്മകൾ ചിലരുടെ മനസ്സിലൊരു വലിയ മുറിവായിട്ട് അങ്ങനെ തന്നെ അവശേഷിക്കാറുണ്ട്. പുറമേക്ക് അവർ ചിരിക്കുകയും സാധാരണക്കാരായിട്ട് ജീവിക്കുകയും ചെയ്യുമെങ്കിലും ഉള്ളിൽ ആ ഒരു പഴയ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ ഒരു വലിയ സ്ട്രഗിൾ അവർ അനുഭവിക്കുന്നുണ്ടാകും. ഒരു ചെറിയ വോയിസ് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കുമ്പോഴോ അവർ വീണ്ടും ആ ഒരു പഴയ ഭയത്തിലേക്ക് തിരിച്ചു പോയേക്കാം. ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. സോ ഈ ഒരു June 27 മനസ്സിൽ അങ്ങനെയുള്ള വലിയ ഭാരവും പേര് ജീവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനായിട്ടും അവരെ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അറിയിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. PTSD അവയർനെസ് ഡേ അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അവയർനെസ് ഡേ ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ഇവന്റോ അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കാരണം ഉണ്ടാകുന്ന ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ് ഈ PTSD എന്ന് പറയുന്നത്. പലപ്പോഴും ഈ പട്ടാളക്കാർക്ക്, വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വലിയ നഷ്ടങ്ങൾ ഉണ്ടായവർക്കൊക്കെ ഈ ഒരു സിറ്റുവേഷൻ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഇത് വെറും ഒരു പേടിയോ സങ്കടമോ മാത്രമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനെ തന്നെ ബാധിക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് കേട്ടോ. ഇങ്ങനെയുള്ളവർക്ക് രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റാതെ വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, എപ്പോഴും ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഭയം തോന്നുക, ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആളുകളെ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നതാണ്. നീ എന്തിനാണ് എപ്പോഴും പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് കൃത്യമായിട്ടുള്ള ലവ്, കെയർ, പിന്നെ സപ്പോർട്ട് നൽകുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഈ മാനസിക ആരോഗ്യം എന്നത് ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശരിയായിട്ടുള്ള ചികിത്സയിലൂടെ, ലവ്വിംഗ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തിലൂടെയും ഏതൊരാൾക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ആർക്കെങ്കിലും ഒരു മെന്റൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കുമെന്നും അവരെ കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാണെന്നും നമുക്ക് ഉറപ്പ് വരുത്താം. ബിക്കോസ് നമ്മുടെ ഒരു ചെറിയ സ്നേഹവും കരുതലും ചിലപ്പോൾ ഒരാളുടെ വലിയൊരു ഹീലിംഗിന് കാരണമായേക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആരും മറക്കണ്ട. ഇന്ന് PTSD അവയർനെസ് ഡേ ആണ് അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അവയർനെസ് ഡേ ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കുകയാണ്. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ. കൂടെയുള്ളത് RJ അനാമിക.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും.

0: നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ UK പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
2: UK agreement is a template which is very comprehensive. It's not only about tariffs and rules of origin. It's not only about traded goods and services. It's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
0: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000-ത്തോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനു നേരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ കഴിഞ്ഞ

0: ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് യു എസ് സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെയ്ക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേവ് വെർദെ സൌദി അറേബ്യ ഉറുഗെ സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ബല്ലു സിംഗിന്റെ സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് ലഹരി ഉപയോഗം. അല്ലേ, അതുമൂലമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ അറിയാറുണ്ട്. നമ്മുടെ നാടിനെയും വരും തലമുറയും കാർന്ന് തിന്നുന്ന ഈ ഒരു ലഹരി എന്ന വലിയൊരു വിപത്തിനെതിരെ ശക്തമായിട്ട് പോരാടാനായിട്ട് നമുക്കും ഒരു ചാൻസ് ലഭിക്കാനുണ്ടോ? എക്സൈസ് വകുപ്പ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ജനജാഗ്രത പോർട്ടൽ എന്ന ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പുതിയ സ്റ്റെപ്പാണ്. അതായത് ജൂലൈ 1 മുതൽ ഈ ഒരു പോർട്ടൽ കംപ്ലീറ്റ് ആയിട്ടും ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്ത് തുടങ്ങും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന ഡ്രഗ്സ് വിൽപ്പനയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി മുതൽ പൊതുജനങ്ങൾക്ക് വളരെ സീക്രട്ടായിട്ട് ഈ ഒരു പോർട്ടൽ വഴി എക്സൈസ് വകുപ്പിനെ അറിയിക്കാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽസ് നൽകുന്ന ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടും കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുമെന്നും പ്രത്യേകം ഉറപ്പ് നൽകുന്നുണ്ട്. കേവലം ഡീറ്റെയിൽസ് കൈമാറാൻ മാത്രമല്ല, ലഹരിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് സഹായങ്ങൾക്കും ഈ ഒരു പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മയങ്ങില്ല കേരളം എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിനു പുറമെ ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുന്നതിന് ഭാഗമായിട്ട് ഓപ്പറേഷൻ തണ്ടർ എന്നൊരു എൻഫോഴ്സ്മെന്റ് പരിപാടിയും ഈ ഒരു എക്സൈസ് വകുപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വ്യാജ കള്ളിന്റെ ഉൽപാദനവും വിതരണവും തടയാൻ വേണ്ടി ഓപ്പറേഷൻ ശുദ്ധി എന്നൊരു പുതിയ പ്രൊജക്റ്റും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലഹരി മുക്തമായിട്ടുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള കുറച്ച് പ്രൊജക്ടുകളാണ് എക്സൈസ് വകുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റ് ആയിരിക്കാണ്. ലക്കി ദ റേസർ ഇന്ന് മൂവിയിൽ ഒരു സൂപ്പർ കൂൾ റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിലൂടെ കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: Mojo.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. മോർണിംഗ് മോജോൽ ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള ഒരു സമയമാണ്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ നടത്തുന്ന ബി എസ് സി നഴ്സിംഗ്, പോസ്റ്റ് ബേസിക്, ബി എസ് സി നഴ്സിംഗ്, എം എസ് സി നഴ്സിംഗ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം സ്റ്റാർട്ട് ചെയ്തു എന്നൊരു അപ്ഡേറ്റാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ ഏകചാലക രീതിയിൽ നടത്തുന്ന പ്രവേശനത്തിന് അസോസിയേഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള www.amcsfnck.com എന്ന വെബ്സൈറ്റ് വഴി മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് ഡേറ്റ്, ഈ ഒരു കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 25 ആണ്. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, www.amcsfnck.com. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടാണ്. അതിനു മുമ്പായിട്ട് ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി നരുവേട്ട.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പ് ആകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
8: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: മോർണിംഗ് ബോജോ.
10: നമ്മുടെ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ ഓട്ടോണോമസ് കോളേജില് ബിരുദ കോഴ്സുകളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളിൽ എയ്ഡഡ് കാറ്റഗറിയിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, സൈക്കോളജി, ജിയോളജി, എക്കണോമിക്സ്, മലയാളം, BSW എന്നീ വിഷയങ്ങളിലും, സെൽഫ് ഫിനാൻസ് കാറ്റഗറിയിൽ BA ഇംഗ്ലീഷ്, BCOM കോഓപ്പറേഷൻ, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM ലോജിസ്റ്റിക്, സൈക്കോളജി എന്നീ വിഷയങ്ങളിലും സീറ്റ് ഒഴിവുണ്ട് എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. അപേക്ഷകരെ ഇന്ന് രാവിലെ 10 മുൻപായിട്ട് കോളേജിൽ എത്തണം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. സോ ബിരുദ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ഫാത്തിമ മാതാ നാഷണൽ ഓട്ടോണോമസ് കോളേജിൽ എത്തേണ്ടതാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 17 ആയിരിക്കുകയാണ്. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും ഒരു വിഷസ് അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ വിളിക്കാം ലൈവ് ഇലേക്ക്. മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526649900.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കേ, ഓർമ്മയുണ്ട്.
3: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

യെസ്, ഇങ്ങനെ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് ഐശ്വരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ സുലേഷ് ഷേഡിനാണ് ഫ്രം മൈനിക്കോട്. ഞാനെന്ന ഭാവം ഉള്ളിൽ നിറയുമ്പോൾ അന്നോളമുള്ള ജീവിതം മറന്നു പെരുമാറുന്നവരുണ്ട്. ഓർക്കുക, എത്ര തണലേകിയാലും ഇലകൾ വേരാവില്ലല്ലോ. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോർണിംഗ് മെസ്സേജ് ആണ് നമുക്ക് സുലേഷ് ചേട്ടൻ അയച്ചു തന്നിരിക്കുന്നത്. നമ്മളിൽ പലർക്കും അഹങ്കാരം അഥവാ ഞാനെന്ന ഭാവം തലയ്ക്ക് പിടിക്കുന്ന സമയത്ത് പണ്ട് നമ്മളെ സഹായിച്ചവരെയും ഒപ്പം നിന്നവരെയും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നുവോ അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെയും സിറ്റുവേഷൻസിലെയും നമ്മൾ മറക്കുന്നത് വലിയൊരു വീഴ്ച തന്നെയാണ്. ജീവിതത്തിൽ എത്ര ഉയരത്തിലെത്തിയാൽ പോലും വിനയം കൈവിടരുത് എന്നുള്ളതാണ് നമ്മുടെ സുലേഷ് ചേട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം നില മറക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം കുറച്ചുകൂടി അർത്ഥവത്താകുന്നത് എന്ന് തന്നെ പറയാം. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള മെസ്സേജ് അയച്ച സുലേഷ് ചേട്ടനും ഷേന്റെ ഫാമിലിക്കും നല്ലൊരു ശനിയാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ് കേട്ടോ. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ഈസ് ടു മേക്ക് എവറിബഡി ഹാപ്പി. ദ സിംപ്ലസ്റ്റ് ടാസ്ക് ഈസ് ടു ബി ഹാപ്പി വിത്ത് എവറി വൺ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് മനോജ് ചേട്ടൻ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ എല്ലാം എപ്പോഴും സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും ചിന്താഗതികളും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും എല്ലാവരോടും ഒപ്പം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാനായിട്ട് ഓടുന്നതിനേക്കാൾ നല്ലത് ഉള്ളത് കൊണ്ട് സന്തോഷത്തോട് പെരുമാറി സ്വയം സമാധാനം കണ്ടെത്തുക എന്നതാണ്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു അടിപൊളി സാറ്റർഡേ ആയിരിക്കട്ടെ, ഹാപ്പി ഹാപ്പി സാറ്റർഡേ ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോഡ്സ് തോട്ട്സ് ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0. പോക്കിരി രാജ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിലൂടെ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
1: You are listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: പോളിയോ എന്ന പകർച്ചവ്യാധിയിൽ നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ June 28 ദേശീയ പോളിയോ നിർമ്മാർജ്ജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഒരു കുട്ടി പോലും ഈ പ്രതിരോധ പരിപാടിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മുൻപ് സാധാരണ പ്രതിരോധ പട്ടിക പ്രകാരമോ അല്ലെങ്കിൽ മുൻപത്തെ ക്യാമ്പയിനുകളിലോ പോളിയോ മരുന്ന് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും June 28 വീണ്ടും തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. നാളെ രാവിലെ മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിൽ പോളിയോ ബൂത്തുകൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: Once again, welcome back to Morning Mojo with me, RJ അനോമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിരിക്കാണ്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM, മടങ്ങാൻ നമുക്ക് കഴിയില്ലായിരിക്കാം, പക്ഷേ നാളെ എങ്ങനെ മാറ്റണം എന്ന് തീരുമാനിക്കാനായിട്ടുള്ള സമയം ഇന്നും നമ്മുടെ കൈകളിലുണ്ട്. ഓരോ സെക്കൻഡും പുതിയൊരു തുടക്കമാണ്. ഇന്ന് വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് വടക്കേ വാവനൂർ നിന്നും മുഹമ്മദ് ഒക്കെയാണ് ഈ ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ തെറ്റുകളോ മാറ്റി എഴുതാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല അല്ലേ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നാൽ കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിന് പകരം നമ്മുടെ നാളെ എങ്ങനെ മനോഹരമാക്കാം എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ആ ഒരു അധികാരം അല്ലെങ്കിൽ പവർ ഇന്ന് നമ്മുടെ കൈകളിലുണ്ട്. ജീവിതത്തിലെ ഓരോ സെക്കൻഡും പുതിയൊരു തുടക്കത്തിനുള്ള അവസരമാണ് എന്ന തിരിച്ചറിവാണ് നമ്മുടെ മുഹമ്മദ് ഇക്ക നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂതകാലത്തെ കുറിച്ച് ഓർത്ത് ചിന്തിക്കാതെ വർത്തമാന കാലത്തെ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു നാളെയെ തന്നെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ വടക്കേ വാവന്നൂരുള്ള മുഹമ്മദ് ഇക്കയ്ക്കും ഇക്കയുടെ ഫാമിലിക്കും ഒരു നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അനാമിക മോളെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരക്കരയിൽ നിന്നും സന്ധ്യ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ് അയച്ച സന്ധ്യ ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് കേട്ടോ. അനാമിക മോളെ, ആശ്രയ FM-ലെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും മിനി ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് അയച്ച മിനി ചേച്ചിക്കും അതുപോലെ തന്നെ സന്ധ്യ ചേച്ചിക്കും വടക്കേ വാവനൂറുള്ള മുഹമ്മദ് ഇക്കയ്ക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു അടിപൊളി ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോഡ്സുകളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. മോളിവുഡ് ടൈംസ് എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിലൂടെ.

0: மார்னிங் மோஜோ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് ആസ്ട്രിയ FM 90. ഞങ്ങൾ കുന്നിക്കോട് നിന്നാണ്. എന്റെ പേര് ഫർഹാൻ. എന്റെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ആസ്ട്രിയയുടെ വക നല്ലൊരു ആശംസ അയക്കാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫർഹാൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഫർഹാന്റെ അച്ഛന്റെയും അമ്മയുടെയും വെഡിംഗ് ആനിവേഴ്സറി ആണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി രണ്ടു പേർക്കും വെഡിംഗ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്: ഹായ് ആസ്ട്രിയ FM, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അപ്പു ആൻഡ് മുത്തു ബൈ ആശ ചേച്ചി ആൻഡ് ഷാന ചേച്ചി. രണ്ട് ചേച്ചിമാരും കൂടി ചേർന്നിട്ടാണ് അപ്പുവിനും മുത്തുവിനും വേണ്ടിയിട്ട് വിഷസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അപ്പുവിനും മുത്തുവിനും 1000 ജന്മദിന ആശംസകൾ എന്റെയും ആശ്രയ FM 90 പേരിൽ അറിയിക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേ അടിപൊളിയായിട്ട് കലക്കനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ അപ്പു ആൻഡ് മുത്തു. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മ ടീച്ചറാണ് കേട്ടോ. നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സുഖമല്ലേ, നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തങ്കമ്മ ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ തങ്കമ്മ ടീച്ചർക്കും അതുപോലെ തന്നെ മെസ്സേജ് അയച്ച ആശ ചേച്ചിക്കും ഷാന ചേച്ചിക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അപ്പുവിനും മുത്തുവിനും, കൂടാതെ മെസ്സേജ് അയച്ച ഫർഹാനും ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ ഫർഹാന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു അടിപൊളി കിടിലൻ ദിവസം ആയിരിക്കട്ടെ, ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
7: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
8: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: മോർണിംഗ് ബോജോ.
5: ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ യാത്രക്കാരനും റെയിൽവേ നിയമങ്ങൾ പാലിക്കേണ്ടത് കമ്പൽസറി ആണല്ലേ. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ വസ്തുക്കളും കൊണ്ടുപോകാനായിട്ട് റെയിൽവേ അനുവദിക്കുന്നില്ല. ചിലത് കൊണ്ടുപോകുന്നത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതെങ്കിലും യാത്രക്കാർ ഈ ഒരു നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യേണ്ടി വന്നേക്കാം. എങ്കിലും അത്ലറ്റുകളെ സംബന്ധിച്ചൊരു ഹാപ്പി ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിൽ വലിയ വലിപ്പത്തിലുള്ള സ്പോർട്സ് ഉപകരണങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നത് മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ഈസി ആകുന്ന ഒന്നാണ്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് നിശ്ചിത ചരക്ക് ചാർജ് അടച്ചതിനു ശേഷം ജാവലിനുകളും മറ്റു വലിയ സ്പോർട്സ് ഉപകരണങ്ങളും ട്രെയിനിൽ കൊണ്ടുപോകാനായിട്ട് ഇനി മുതൽ സാധിക്കും. അത്ലറ്റുകൾക്ക് സുഗമമായിട്ടുള്ള ഒരു യാത്രാ അനുഭവം ഉറപ്പാക്കുന്ന തരത്തിൽ ട്രെയിനിലെ ലഗേജ് കമ്പാർട്ട്മെന്റിൽ ഈ ഒരു സ്പോർട്സ് ഉപകരണങ്ങൾ വെക്കുന്നതിന് മുൻഗണന നൽകും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇനി അനുമതി ലഭിച്ചിട്ടില്ലാത്ത ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ പോൾ വോൾട്ട് പോൾസ് പുതിയ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, അവയുടെ നീളവും സാങ്കേതിക കാരണങ്ങളും കൊണ്ട് ഒരു പാസഞ്ചർ കോച്ചിലും അവയെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒന്നല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവ അനുവദനീയമല്ലാത്തത്. ഇനി ട്രെയിനിലെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ഇനി പറയാൻ പോകുന്ന സാധനങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പെട്രോള്, ഡീസൽ അല്ലെങ്കിൽ മറ്റ് തീപിടിക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല പടക്കങ്ങൾ, വെടിമരുന്ന് തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടുപോകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ട്രെയിനുകളിലെ ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുപോകുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ആയുധങ്ങളും മറ്റു തരത്തിലുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കളും കൊണ്ടുപോകുന്നത് ഈ ട്രെയിനിൽ കൊണ്ടുപോകുന്നത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ ട്രെയിനിലെ ഈ വസ്തുക്കൾ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാനായിട്ടും പിഴ ചുമത്താനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ട്രെയിനിലെ ലഗേജ് കൊണ്ടുപോകുന്ന നിയമങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നത് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 22 മിനിറ്റ് ആയിരിക്കാണ്. ഉദയനാണ് താരം എന്ന സിനിമയിൽ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിലൂടെ. കൂടെയുള്ളത് RJ അനാമിക.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
7: വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
10: പോളിയോ എന്ന പകർച്ചവ്യാധിയിൽ നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ ജൂൺ 28 ദേശീയ പോളിയോ നിർമാർജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഒരു കുട്ടി പോലും ഈ പ്രതിരോധ പരിപാടിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മുൻപ് സാധാരണ പ്രതിരോധ പട്ടിക പ്രകാരമോ അല്ലെങ്കിൽ മുൻപത്തെ ക്യാമ്പയിനുകളിലോ പോളിയോ മരുന്ന് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും ജൂൺ 28 വീണ്ടും തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. നാളെ രാവിലെ മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിൽ പോളിയോ ബൂത്തുകൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Pirepadans Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
2: Nammude Dimos Furniture-il Mass Vishu Class Offer. Adhe, ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare Mega Exchange Melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture ippol Tiruvallayilum. Dimos Furniture, Pulaman, Kottarakara.
3: Morning Bojo.
4: നമ്മുടെ നാടിന്റെ പേര് കടല കിടന്ന ലോകത്തിന്റെ നിറകയിലെത്തുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും വലിയൊരു അഭിമാനമാണ് നൽകുന്നത് അല്ലേ. ആ ഒരു സന്തോഷ വാർത്തയാണ് നമ്മൾ മലയാളികളെ തേടി ഇപ്പോഴാ എത്തിയിരിക്കുന്നത്. നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സെക്ടറിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഇന്റർനാഷണൽ അവാർഡാണ് നമ്മുടെ സ്വന്തം കൊച്ചി മെട്രോ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് കേട്ടോ. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് അഥവാ UITP നൽകുന്ന അഭിമാനകരമായിട്ടുള്ള UITP ഇമ്പാക്ട് അവാർഡാണ് കൊച്ചി മെട്രോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മികച്ചതും അതുപോലെ തന്നെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊജക്ടിനാണ് സാധാരണയായിട്ട് ഈ ഒരു അവാർഡ് കൊടുക്കാറുള്ളത്. കൊച്ചി മെട്രോയുടെ അതിനൂതനമായിട്ടുള്ള മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ പ്രൊജക്ടിനാണ് ഈ ഒരു വലിയ അംഗീകാരം ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ മെട്രോ റെയിൽ, വാട്ടർ മെട്രോ, ഇലക്ട്രിക് ഫീഡർ ബസ്, സുരക്ഷിതമായിട്ടുള്ള നടപ്പാതകൾ, പിന്നെ സൈക്കിൾ ഷെയറിംഗ് സിസ്റ്റം, ഒപ്പം ഡിജിറ്റൽ മൊബിലിറ്റി സർവീസസ് എന്നിവയെല്ലാം ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് യാത്രക്കാർക്ക് ഏറ്റവും മികച്ചൊരു ട്രാവൽ എക്സ്പീരിയൻസ് നൽകിയതിനാണ് ഈ ഒരു നേട്ടം അവരെ കരസ്ഥമാക്കിയിട്ടുള്ളത്. യാതൊരു തടസ്സവും ഇല്ലാതെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ സിസ്റ്റമാണ് കൊച്ചി മെട്രോ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മുടെ യാത്രകളെ കൂടുതൽ എളുപ്പമാക്കുന്ന കൊച്ചി മെട്രോയ്ക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് വലിയ അച്ചീവ്മെന്റ് സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 40 മിനിറ്റ് ആയിരിക്കാനോ കേട്ടോ. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. ഫ്രം ദ മൂവി സിനിമ കമ്പനി.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: മോർണിംഗ് മോജോ.
5: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ ഈ ഒരു 3 മണിക്കൂർ ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ആൻഡ് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് PTSD അവയർനെസ് ദിനമാണെന്നല്ലേ. നമ്മുടെ ചുറ്റുമുള്ള പലരും ചിലപ്പോൾ പഴയ കാലത്തെ എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന ഓർമ്മകളിലൂടെയോ അല്ലെങ്കിൽ വലിയ മെന്റൽ സ്ട്രഗിൾസിലൂടെയോ കടന്നു പോകുന്നവരായിരിക്കാം. അവരെ നമ്മൾ വെറുതെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് കഴിയണം. മാനസികമായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ ആ ഒരു കെയറും സപ്പോർട്ടുമാണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ, ആൻഡ് ഇന്നത്തെ ഒരു ശനിയാഴ്ചയ്ക്ക് ചെറിയൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഈ മാസത്തിലെ ഏറ്റവും അവസാനത്തെ സാറ്റർഡേ കൂടിയാണ് ഇന്നലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച മുഴുവൻ നിങ്ങൾ അനുഭവിച്ച ജോലിയുടെയും തിരക്കുകളുടെയും ഒക്കെ ആ ഒരു സ്ട്രെസ് മുഴുവൻ മാറ്റിവെച്ച് ഈ ഒരു വീക്കെൻഡ് വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം പ്രിയപ്പെട്ടവരോടൊപ്പം നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടും എല്ലാവർക്കും സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ ലിസണേഴ്സിനും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാപ്പി ഹാപ്പി സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ഭാവിയാണോ നിങ്ങളുടെ ലക്ഷ്യം?
2: ഏറ്റവും പുതിയ ജോലി സാധ്യതകളും ട്രെൻഡ് സെറ്ററുമായിട്ടുള്ള പുതു പുത്തൻ കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങളും അറിയണോ?
1: എഡ്യൂക്കേഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സും മോട്ടിവേഷൻസും ഏറ്റവും പുതിയ ജോബ്സ് ആൻഡ് കോഴ്സിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കേൾക്കാം പൊടവുകളിലൂടെ.
2: എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഓൺ എയർ ആശ്രയ FM 90.
3: പൊടവുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.

0: படவுகள் a thought for the future.
1: படவுகളാണ് படவுகളുടെ ടൈം ആണ്. നമസ്കാരം, ഗുഡ് ഗുഡ് മോർണിംഗ്. കൂടെ ഉള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പൊ ഇനി കരിയർ വൈസ് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം പടവുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. രാവിലെ നമ്മൾ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുമ്പോൾ, എഴുന്നേൽക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ റീൽ നോക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കും, യൂട്യൂബിൽ പുതിയ വീഡിയോ വല്ലതും വന്നിട്ടുണ്ടെന്ന് തിരയും. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകാറുള്ളത് അല്ലേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാലും നമ്മുടെയൊക്കെ ലൈഫ് തന്നെ മൊബൈൽ ഫോണിലും ഇന്റർനെറ്റിലുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ബിസിനസ്സുകളും പരസ്യങ്ങളും ഇപ്പോൾ ടിവിയിലും പത്രത്തിലും മാത്രമല്ല നമ്മുടെ വിരൽത്തുമ്പിലും ഉണ്ടല്ലേ. അപ്പോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടറിയാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ നാട്ടിലെ യുവതലമുറയുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങളുള്ള ഒരു കരിയർ കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ ഇന്റർനെറ്റോ ഒക്കെ ഉപയോഗിച്ച് ഒരു ബിസിനസ്സിനെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയണ്ടേ? കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ഫ്രേയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
4: പോളിയോ എന്ന പകർച്ചവ്യാധി നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ June 28 ദേശീയ പോളിയോ നിർമാർജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഒരു കുട്ടി പോലും ഈ പ്രതിരോധ പരിപാടിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മുൻപ് സാധാരണ പ്രതിരോധ പട്ടിക പ്രകാരമോ അല്ലെങ്കിൽ മുൻപത്തെ ക്യാമ്പയിനുകളിലോ പോളിയോ മരുന്ന് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും June 28 വീണ്ടും തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. നാളെ രാവിലെ മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിൽ പോളിയോ ബൂത്തുകൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക.

0: for the future.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് പടവുകളിലൂടെ. മെയിൻ ആയിട്ടും നാല് കാര്യങ്ങളാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ആദ്യത്തേത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, SEO. അതായത് ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരയുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ ആദ്യം വരണം എന്ന് പഠിക്കുന്ന ഒരു മാജിക്കാണ് ഇവിടെ പഠിക്കുന്നത്. മറ്റൊന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ വഴി എങ്ങനെ ഒരു ബ്രാൻഡിനെ നമുക്ക് ഫേമസ് ആക്കാനായിട്ട് സാധിക്കും, എങ്ങനെ പരസ്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളും വീഡിയോസും റീലുകളും ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് കോണ്ടന്റ് മാർക്കറ്റിംഗിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റൊന്ന് ഗൂഗിൾ ആഡ്സ് ആൻഡ് അനലറ്റിക്സ് ആണ്. ഗൂഗിളിൽ പരസ്യങ്ങൾ നൽകുന്നതും അത് എത്ര പേര് കണ്ടു എന്ന് വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതും ഒക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വലിയ ഡിഗ്രിയോ അല്ലെങ്കിൽ പ്രായപരിധിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. വീട്ടമ്മമാർക്കും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും. സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവർക്കും ഒരു മാസം കൊണ്ടൊക്കെ ഇത് ഒരുപോലെ പഠിച്ചെടുക്കാം. 3 മുതൽ 6 മാസം വരെയുള്ള ചെറിയ കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം. ഇനിയും കൂടുതലായിട്ട് ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്.

പഠിച്ചിറങ്ങിയാല് ജോലി കിട്ടുമോ, ഈ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടല്ലേ. എന്നാൽ സ്പോട്ടിൽ ജോലി കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു കോഴ്സാണ് നമ്മളിതാ പടവുകളിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാനേജർ, എസ്ഇഒ അനലിസ്റ്റ്, പെർഫോമൻസ് മാർക്കറ്റർ എന്നിങ്ങനെ ഒരുപാട് അവസരങ്ങളാണ് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ഫ്രീലാൻസ് ആയിട്ട് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള കമ്പനികൾക്ക് വേണ്ടിയും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ലക്ഷങ്ങൾ സമ്പാദിക്കാനായിട്ട് സാധിക്കും. കരിയറിൽ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കണ്ണുംപൂട്ടി തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കേട്ടോ, നമ്മൾ ഇന്ന് കാണുന്ന പരമ്പരാഗത പരസ്യങ്ങൾ, അതായത് ടി വിയിലും പത്രത്തിലും ഒക്കെ കാണുന്ന പരസ്യങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ഫലപ്രദമാണല്ലേ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു സാധാരണ ടി വി പരസ്യം കാണുന്ന ആളുകൾ എത്ര പേരത് വാങ്ങിയെന്ന് കമ്പനികൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇടുന്ന ആ ഒരു പരസ്യം എത്ര പേര് കണ്ടു, അതിലെത്ര പുരുഷന്മാർ, എത്ര സ്ത്രീകൾ, ഏത് പ്രായത്തിലുള്ളവർ, എത്ര പേർക്ക് അത് ക്ലിക്ക് ചെയ്ത് സാധനം വാങ്ങി എന്നിവരെ വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെയാണ് നമ്മളെ ഡാറ്റ ഡ്രൈവൻ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെറിയ കടകൾ മുതൽ വലിയ കമ്പനികൾ വരെ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് കോഡിംഗോ IT ബാക്ക്ഗ്രൗണ്ടോ വേണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഒട്ടും വേണ്ട കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങോ കോഡിംഗോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയാവുന്ന, സോഷ്യൽ മീഡിയയിൽ താല്പര്യമുള്ള, കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ആർക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്. ആക്ച്വലി ഇതൊരു ആർട്ട് പ്ലസ് സയൻസ് കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്നുള്ളൊരു സംശയമുണ്ട്, അല്ലേ? അല്ല, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. ഡിജിറ്റൽ മാർക്കറ്റിംഗിന് അതിരുകളില്ല, ലിമിറ്റ്ലെസ് ആണ്. നമുക്ക് കൊച്ചിയിലിരുന്ന് ദുബായിലേക്കോ അമേരിക്കയിലേക്കോ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് പരസ്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ റിമോട്ട് ജോബ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖല. കഴിവുണ്ടെങ്കിൽ ഡോളറിലും ദിർഹത്തിലും വരെ ശമ്പളം വാങ്ങാം കേട്ടോ. ഇനി ഈ കോഴ്സിൽ പഠിക്കുന്ന പ്രധാന ടൂൾസുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
7: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്
2: ഗമാ?

0: പടവുകൾ, a thought for the future.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിൽ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള ടൂളുകൾ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ആദ്യത്തേത് ഗൂഗിൾ അനലിറ്റിക്സ് ആണ്. വെബ്സൈറ്റിൽ എത്ര പേര് വരുന്നു എന്ന് നോക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്നുള്ളത്. ഇത് എന്താണ് സാധനം എന്ന് ആലോചിച്ച് തലപോയിക്കേണ്ട ഒരു ലളിതമായ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടില് വലിയൊരു തുണിക്കടയുണ്ട് എന്ന് വിചാരിക്കുക. ആ കടയിൽ ദിവസവും എത്ര പേര് വരുന്നുണ്ട്, അതിൽ എത്ര പേര് സാധനം വാങ്ങുന്നുണ്ട്, ആളുകൾ കൂടുതൽ സമയവും നിൽക്കുന്നത് സാരിയുടെ സെക്ഷനിലാണോ അല്ലെങ്കിൽ ജീൻസിന്റെ സെക്ഷനിലാണോ, ഇതൊക്കെ കടയുടമയ്ക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സിലാക്കാം അല്ലേ. കാരണം അതൊരു നേരിട്ടുള്ള കടയാണ്. എന്നാൽ ഇതേ കട ഇന്റർനെറ്റിലോ ഒരു വെബ്സൈറ്റിലോ ആയി മാറിയാലോ? ആ സൈറ്റിൽ, ആ വെബ്സൈറ്റിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അവിടെയാണ് ഗൂഗിൾ അനലിറ്റിക്സിന്റെ എൻട്രി വരുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് തരുന്ന ഒരു സൗജന്യ ഗൂഗിൾ ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതായത് എത്ര പേരും വരുന്നു, ദിവസവും നമ്മുടെ വെബ്സൈറ്റിൽ എത്ര പേര് വരുന്നുണ്ട് എന്ന് ഇതിലൂടെ അറിയാം. പിന്നെ ആളുകൾ വരുന്നത് ഫേസ്ബുക്ക് പരസ്യം വഴിയാണോ, ഇൻസ്റ്റഗ്രാം വഴിയാണോ, അതോ ഗൂഗിളിൽ തിരഞ്ഞിട്ടാണോ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് സാധിക്കും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ആളുകളുടെ സ്വഭാവം, അതായത് അവർ വെബ്സൈറ്റിൽ വന്നിട്ട് ഏത് പേജാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്, ഏത് പ്രായക്കാരാണ് കൂടുതൽ വരുന്നത് എന്നൊക്കെ ഇതിലൂടെ അറിയാൻ സാധിക്കും. മറ്റൊന്ന് ലൊക്കേഷൻ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അവർ തൃശ്ശൂരിൽ നിന്നാണോ, ദുബായിൽ നിന്നാണോ, കൊല്ലത്ത് നിന്നാണോ, ലണ്ടനിൽ നിന്നാണോ, അതൊക്കെ നമ്മുടെ വെബ്സൈറ്റ് കാണിച്ചു തരുന്നതാണ്. ചുരുക്കം പറഞ്ഞാല് വെറുതെ പരസ്യം ചെയ്ത് പണയം കളയാതെ ബിസിനസ് കൃത്യമായ വഴിക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു അട്ടിപൊളി ഫീൽഡ് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഗൂഗിൾ അനലിറ്റിക്സ് എന്താണ് എന്ന് കേട്ടു. അടുത്തതായി നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഏറ്റവും പുതിയ വേർഷന്റെ പേര് GA4 എന്നാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ ഈ ഒരു ടൂള് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് ഫീൽഡിൽ വലിയൊരു ഡിമാൻഡ് തന്നെയായിരിക്കും ലഭിക്കുന്നത് കേട്ടോ.

0: ஆதி. படவுகள், a thought for the future.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകള്, റീൽസിന്റെ കവറുകള്, പരസ്യങ്ങള് ഇതൊക്കെ കാണാറുണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഡിസൈനിങ്ങിന് വലിയൊരു സ്ഥാനമാണുള്ളത്. ആദ്യം ആളുകൾ കാണുന്നത് നമ്മുടെ ഡിസൈനാണ്. ഇതിനായിട്ട് സാധാരണയായി ഉപയോഗിക്കുന്ന രണ്ട് സൂപ്പർ ആയുധങ്ങളാണ് ക്യാൻവ, പിന്നെ നമ്മളെയൊക്കെ പണ്ട് മുതലേ അത്ഭുതപ്പെടുത്തുന്ന ഫോട്ടോഷോപ്പ്. അപ്പൊ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ഒന്ന് കേട്ടാലോ. ആദ്യം നമുക്ക് ക്യാൻവയെ കുറിച്ച് പറയാം. ക്യാൻവ നമുക്ക് ഇൻസ്റ്റന്റ് നൂഡിൽസ് പോലെ എന്ന് വിളിക്കാം കേട്ടോ. അതായത് ഡിസൈനിങ് ഒട്ടും അറിയാത്തവർക്ക് പോലും മിനിറ്റുകൾക്കുള്ളിൽ അടിപൊളി പോസ്റ്ററുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റിയ ഒരു ഓൺലൈൻ ടൂളാണ് ക്യാൻവ. ഇതിൽ ലക്ഷക്കണക്കിന് റെഡിമെയ്ഡ് ടെംപ്ലേറ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടും. ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം റീൽസ് കവർ, യൂട്യൂബ് തംബ്നെയിൽ, ലോഗോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത്, അതായത് ഫോട്ടോയും ടെക്സ്റ്റും മാറ്റി മാറ്റി സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പെട്ടെന്ന് പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ആശ്രയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ക്യാൻവയാണ്. ഇനി നമ്മുടെ രാജാവായ ഫോട്ടോഷോപ്പിലേക്ക് വരാം. ഫോട്ടോഷോപ്പ് എന്നാൽ ബിരിയാണി വെക്കുന്നത് പോലെയാണ്. കുറച്ച് സമയം എടുക്കും, പക്ഷെ നന്നായി പഠിച്ചവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. ഇതൊരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണോ, ഒരാളുടെ മുഖത്തെ പാടുകൾ മാറ്റി സുന്ദരനാക്കണോ, അതോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ലോകം തന്നെ ഫോട്ടോയിലൂടെ ക്രിയേറ്റ് ചെയ്യണോ, അതിനൊക്കെ ഫോട്ടോഷോപ്പ് അത്യാവശ്യമാണ്. നമുക്ക് സ്വന്തമായിട്ട് പൂജ്യത്തിൽ നിന്ന് ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കാൻ ഫോട്ടോഷോപ്പ് ആണ് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ ക്യാൻവ യൂസ് ചെയ്യാം. എന്നാൽ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വലിയ ബാനറുകളും പ്രൊഫഷണൽ ഡിസൈനുകളും ഒക്കെ ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പ് തന്നെ പഠിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളിൽ ഇപ്പോൾ ഇത് രണ്ടും പഠിപ്പിക്കാറുണ്ട്. ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ താരമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഡിസൈനിങ്ങിലെ ഈ ഒരു മാജിക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നേരെ തിരിഞ്ഞോളൂ. ഈ ക്യാൻവയിലും ഫോട്ടോഷോപ്പിലും ഫീച്ചറുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, AI ഫീച്ചേഴ്സ്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും പുതിയ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഇതിലൂടെ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ടൂളുകൾ പഠിക്കുന്നത് നിങ്ങളുടെ കരിയറിന് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി അടുത്തൊരു ടൂളാണ് മെറ്റ ആഡ്സ് മാനേജർ. ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പരസ്യങ്ങളെ നിയന്ത്രിക്കാനാണ് ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999. ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: for the future.
1: വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമില് റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ ചില പോസ്റ്റുകളുടെയൊക്കെ താഴെയായിട്ട് സ്പോൺസേഡ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ആഗ്രഹിച്ച ഒരു ബാഗിന്റെയോ അല്ലെങ്കിൽ നമ്മൾ നോക്കി വെച്ച ഒരു ഫോണിന്റെയോ ഒക്കെ പരസ്യങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. അതൊക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ായിരിക്കും. നമ്മുടെ ചിന്തിച്ചിട്ടുണ്ടാകും വല്ല മാന്ത്രികതയും നിറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണോ, വല്ല മന്ത്രവാദമാണോ, മാജിക് ആണോ എന്നൊക്കെ അല്ലേ. അല്ല, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സിസ്റ്റം തന്നെയുണ്ട്. ആ ഒരു സിസ്റ്റത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ. ആ ഒരു സൂപ്പർ പവറിന്റെ പേരാണ് മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. എന്താണ് മെറ്റ ആഡ്സ് മാനേജർ എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ഒരു പരസ്യം ചെയ്യണമെങ്കിൽ വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെക്കണം അല്ലെ, അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം. വഴിയിലൂടെ പോകുന്ന എല്ലാവരും അത് കാണും. അതിൽ കുട്ടികൾ ഉണ്ടാകും, മുതിർന്നവരുണ്ടാകും, ആ സാധനം ഒട്ടും ആവശ്യമില്ലാത്തവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് പണം വെറുതെ അങ്ങ് നഷ്ടമായി പോകും. എന്നാൽ മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മിഷൻ കൺട്രോൾ റൂം പോലാണ്. ഇതുപയോഗിച്ച് ഒരു ബിസിനസ്സുകാരന് വളരെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചിട്ട് പരസ്യം ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് കൊച്ചിയിൽ ഒരു ലേഡീസ് ബൂട്ടീക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പരസ്യം കാണിക്കേണ്ടത് കൊച്ചിയിലുള്ള 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ഫാഷനിലൊക്കെ താല്പര്യമുള്ള സ്ത്രീകളെ മാത്രമാണ് എങ്കിൽ ഈ ആഡ്സ് മാനേജറിൽ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ആ പരസ്യം ആൺകുട്ടികളോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ളവരോ കണ്ട് നിങ്ങളുടെ പൈസ പോകത്തില്ല എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഇതിൻ്റെ വശം. കൃത്യം ആൾക്കാരിലേക്ക് മാത്രം പരസ്യം എത്തുകയും ചെയ്യും. എങ്ങനെയുണ്ട് സംഗതി? അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ മെറ്റ ആർട്സ് മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കറക്റ്റ് ടാർഗറ്റിംഗ് ആണ് സാധിക്കുന്നത്. ആളുകളുടെ പ്രായം, സ്ഥലം, അവരുടെ താല്പര്യങ്ങൾ ഇവയൊക്കെ നോക്കി നമുക്ക് ഇവിടെ പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ബജറ്റ് കൺട്രോൾ. ദിവസവും വെറും 100 രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പരസ്യം ചെയ്യാം. പൈസ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ പേപ്പറിലേക്ക് എത്തിക്കാൻ സാധിക്കും. എല്ലാം നമ്മുടെ കയ്യിലായിരിക്കും കേട്ടോ. പിന്നെ റിപ്പോർട്ട്, അതായത് നമ്മുടെ പരസ്യം കണ്ട് എത്ര പേര് സാധനം വാങ്ങി, എത്ര പേര് വെബ്സൈറ്റിൽ വന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇരുന്ന് നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും എന്നതുമാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഈ വെറുതെ പേജിലെ ബൂസ്റ്റ് പോസ്റ്റ് ബട്ടൺ ഞെക്കുന്നതിനേക്കാളൊക്കെ 100 മടങ്ങ് പവർഫുൾ ആണ് ഈ ഒരു ആഡ്സ് മാനേജർ. ഇന്നൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആകാനായിട്ട് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ സോഷ്യൽ മീഡിയ വെറുതെ സ്ക്രോൾ ചെയ്യാൻ മാത്രമല്ല ബിസിനസ് വളർത്താനുള്ള വലിയൊരു ലോകം കൂടിയാണ് എന്ന് ഏകദേശമൊക്കെ മനസ്സിലായല്ലേ. എന്നാൽ ഇനിയും കൂടുതലായിട്ട് അറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത്.

0: ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: السيطرة تحت السيطرة.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
8: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

ചോദിച്ചത്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചാണല്ലേ. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പരസ്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരുതരം മാന്ത്രിക വിദ്യയെ കുറിച്ചുകൂടി നമ്മൾ കേൾക്കണം. അതിന്റെ പേരാണ് ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇതെന്താന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ നാട്ടില് നല്ല തിരക്കുള്ള ഒരു തട്ടുകട ഉണ്ട് എന്ന് വിചാരിക്കുക. ആ കടയിൽ ദിവസവും വൈകുന്നേരം വന്നിട്ട് തട്ട് ദോശയും ചിക്കൻ ഫ്രൈയും വാങ്ങി കഴിക്കുന്ന ഒരു 100 സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ 100 പേരുടെയും അതേ സ്വഭാവമുള്ള, ഇതേപോലെ തട്ടുകട ഇഷ്ടപ്പെടുന്ന, തട്ടുകട ഭക്ഷണമൊക്കെ ആസ്വദിക്കുന്ന ഇതേ പ്രായത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ വേറെയും ഒരുപാടുണ്ടാകും അല്ലേ. തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അവരൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നേരിട്ടാണെങ്കിൽ നടക്കത്തില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത് സാധ്യമാണ്. അതെങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ആണ് ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്നതിന്റെ ആ ഒരു പ്രയോറിറ്റി എടുത്തു പറയേണ്ടത്. കസ്റ്റമേഴ്സിന്റെ കാർബൺ കോപ്പി അഥവാ ഇരട്ടകളെ കണ്ടുപിടിക്കുന്ന ഒരു വിദ്യയാണ് കേട്ടോ ഇത്. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നിലവിലെ സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു ലിസ്റ്റ്, അവരുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ നമ്മൾ ഫേസ്ബുക്കിന്റെ ആഡ്സ് മാനേജറിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഫേസ്ബുക്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് നമ്മൾ പറയും, ഹേ ഫേസ്ബുക്ക്, ഇതാണ് എന്റെ ബെസ്റ്റ് കസ്റ്റമേഴ്സ്. ഇവരുടെ ഇതേ സ്വഭാവവും താല്പര്യവും ഉള്ള ഇതേപോലെ സാധനങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള പുതിയ ആളുകളെ നിന്റെ ഡാറ്റാബേസിൽ നിന്ന് എനിക്ക് കണ്ടുപിടിച്ച് തരൂ. ഇത്രയും മാത്രം പറഞ്ഞാൽ മതി, സ്പോട്ടിൽ തന്നെ നമ്മുടെ ഫേസ്ബുക്കിന്റെ AI അവരുടെ കോടിക്കണക്കിന് ഉപയോക്താക്കളെ സ്കാൻ ചെയ്യും. എന്നിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അതേ താല്പര്യങ്ങളുള്ള ലക്ഷക്കണക്കിന് പുതിയ ആളുകളെ വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് നമ്മുടെ പരസ്യം അവർക്ക് മുന്നിലെത്തിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കെ, എന്ത് ക്ലവർ ആയിട്ടുള്ള സിസ്റ്റം ആണല്ലേ എന്ന്. ഇതിന്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വെറുതെ ഒന്ന് ഊഹിച്ച് പരസ്യം കൊടുക്കേണ്ടിയൊന്നും വരത്തില്ല. നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ 100% സാധ്യതയുള്ളവരിലേക്ക് മാത്രം നമ്മുടെ പരസ്യം എത്തുന്നതായിരിക്കും. പൈസ ഒട്ടും നഷ്ടമാകാതെ വലിയ ബിസിനസ് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വലിയ കമ്പനികളൊക്കെ ഈ കോടിക്കണക്കിന് ലാഭിക്കുന്നത് ഈ ഒരു വിദ്യ ഉപയോഗിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പവർ എത്രത്തോളം ആണ് ഏകദേശം എന്ന് മനസ്സിലായി കാണുമല്ലേ. ഇതിലിപ്പോൾ 1% മുതൽ 10% വരെ ലുക്ക് ലൈക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. 1% എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ആളുകൾ എന്നതാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ 1% ലുക്ക് ലൈക്ക് ഓഡിയൻസിന് പരസ്യം നൽകുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം.

പോളിയോ എന്ന പകർച്ചവ്യാധിയിൽ നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ ജൂൺ 28 ദേശീയ പോളിയോ നിർമാർജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5

പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക.

0: വാക്കുകൾ ഫോർ ദ ഫ്യൂച്ചർ.
1: ഇപ്പോൾ ലുക്ക് ലൈക്ക് ഓഡിയൻസിന്റെ കാര്യം കേട്ട് ഒന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയായിരിക്കും. എന്നാൽ കേട്ടോളൂ, ഇതിലും വലിയൊരു മാജിക് കൂടി ഇതിലുണ്ട് കേട്ടോ. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും AI നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫോൺ നമ്പറോ ഇമെയിലോ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും ഈ ഒരു ലുക്ക് ലൈക്ക് ഓഡിയൻസിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാന്നല്ലേ പറഞ്ഞുതരാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് അല്ലെങ്കിൽ ഒരു വീഡിയോ പരസ്യം പോസ്റ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ആ വീഡിയോയുടെ പകുതിയിലധികം 50% അല്ലെങ്കിൽ 75% ഇരുന്ന് കണ്ട ആളുകൾ ആരായിരിക്കും? തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റിൽ നല്ല താല്പര്യമുള്ളവരായിരിക്കും അല്ലേ. താല്പര്യമില്ലാത്തവർ ഒരു സെക്കൻഡ് പോലും അത് കാണാൻ നിൽക്കത്തില്ല, അത് സ്കിപ്പ് അടിച്ചു പോകും. ഇവിടെയാണ് മെറ്റാ ആഡ്സ് മാനേജറിന്റെ കളി വരുന്നത്. അതായത് എന്റെ ആ വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ട കുറച്ച് പേരുണ്ടല്ലോ, അവരുടെ അതേ സ്വഭാവമുള്ള ലക്ഷക്കണക്കിന് പുതിയ ആളുകളെ എനിക്ക് കണ്ടുപിടിച്ച് തരൂ. ഇത്രയും മാത്രം നമുക്ക് ഫേസ്ബുക്കിനോട് പറയാം. അപ്പൊ നമ്മുടെ കയ്യിലും കസ്റ്റമർ ലിസ്റ്റ് ഇല്ല എങ്കിൽ പോലും നമ്മുടെ വീഡിയോകൾ കാണുന്നവരെ വെച്ചും ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരെ വെച്ചും ഒക്കെ അവരുടെ ഇരട്ടകളെ ലുക്ക് ലൈക്സിനെ

ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കുന്നതാണ്. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഇത് എങ്ങനെ ബിസിനസ്സിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് പർച്ചേസ് ലുക്ക് ലൈക്കിലൂടെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി സാധനങ്ങൾ വാങ്ങിയവരുടെ ലുക്ക് ലൈക്ക് വെച്ചിട്ട് നമുക്കിത് സാധിക്കും. അതുപോലെ തന്നെ പേജ് ഇൻസ്റ്റഗ്രാം എൻഗേജ്മെന്റ് ലുക്ക് ലൈക്ക്, അതായത് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുകയും അതുപോലെ കമന്റ് ഒക്കെ ചെയ്യുകയും ചെയ്യുന്നവരുടെ അതേ സ്വഭാവമുള്ള പുതിയ ആളുകളെ നമുക്ക് ഇതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ലീഡ് ഫോം ലുക്ക് ലൈക്ക്, അതായത് ഇപ്പോൾ നിങ്ങളുടെ പരസ്യം കണ്ടിട്ട് ഫോം ഫില്ല് ചെയ്ത് താല്പര്യമുള്ള ആളുകളുടെ ലുക്ക് ലൈക്ക് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളൊരു ഇരുട്ടത്ത് അമ്പെയ്യുന്നത് പോലെ പരസ്യം ചെയ്യാതെ കൃത്യം, അതായത് ലക്ഷ്യത്തിലേക്ക് മാത്രം അമ്പെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ടെക്നോളജിയാണ് ലുക്ക് ലൈക്ക് എന്ന് പറയുന്നത്. ഇത് ശരിയായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സും നമുക്ക് നാട്ടിൽ സൂപ്പർ ഹിറ്റാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും പടവുകളിൽ ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: കനവുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.
1: അപ്പൊ മെറ്റ ആഡ്സ് മാനേജറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. ഇനി ഇതിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യനെ പോലെ ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനുമായിട്ടും കമ്പ്യൂട്ടറുകളെ പഠിപ്പിക്കുന്ന ഒരു അട്ടിപൊളി വിദ്യ. അപ്പോ ഈ ഒരു AI വിപ്ലവത്തിന്റെ തലപ്പത്തിലുള്ള ഒരാളാണ് ഫോൺ ഉപയോഗിക്കുന്നത് എങ്കിൽ, അതായത് ഈ ChatGPT ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലിപ്പോ ജംഗ്ഷനിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വിജ്ഞാന കോശം എന്നൊക്കെ വിളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ChatGPT-നെ വിശേഷിപ്പിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗില് ഇന്ന് ഈ ഒരു AI ടൂൾ എങ്ങനെയാണ് ഒരു മാന്ത്രിക വടി പോലെ ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ. പറഞ്ഞുതരാം. പണ്ടൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗില് ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ക്യാപ്ഷൻ എഴുതാനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിന് വേണ്ടിയിട്ട് നല്ലൊരു ആശയം കണ്ടെത്താനോ ഒക്കെ മണിക്കൂറുകളോളം ആലോചിച്ചിരിക്കണമായിരുന്നു. എന്നാൽ ഇന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ എടുക്കുക, ChatGPT-യോട് ചെന്നിട്ട് ഒരു ബിസിനസിന് വേണ്ടിയിട്ട്, നല്ലൊരു ബിസിനസ് ഐഡിയക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യവാചകം എഴുതി തരൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കൊരു അടിപൊളി സംഭവം മുന്നിൽ റെഡിയാക്കി തരും അല്ലേ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കൂടുതൽ എളുപ്പമാക്കുന്ന ചില സൂപ്പർ AI ടൂളുകൾ. ബാക്കിയും ഉണ്ട്, അതേതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിലൊന്നാണ് ChatGPT Cloud. പരസ്യങ്ങൾക്കുള്ള ഉള്ളടക്കം, അതായത് കോണ്ടന്റ്, ക്യാപ്ഷൻസ്, വെബ്സൈറ്റിലേക്കുള്ള ആർട്ടിക്കിളുകൾ, ഇതൊക്കെ എഴുതിയെടുക്കാനായിട്ട് നമുക്ക് സഹായിക്കും. മറ്റൊന്നാണ് Canva AI. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒറിജിനൽ ഫോട്ടോ പോലെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു ഡിസൈനിങ് ടൂളാണ് Canva AI എന്ന് പറയുന്നത്. മറ്റൊന്ന് AI വോയിസ് ടൂൾസ് ആണ്. അതായത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നല്ല റേഡിയോ RJ ശബ്ദത്തിൽ വരെ വോയിസ് ഓവർ റെഡിയാക്കി തരുന്ന ഒരു വിദ്യയാണ് കേട്ടോ AI വോയിസ് ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ AI വന്നതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗില് ജോലി ഇല്ലാതാകുമോ എന്നുള്ളത്. അങ്ങനെ ഒട്ടുമില്ല കേട്ടോ. AI ഒരിക്കലും മനുഷ്യന്റെ ജോലി കളയില്ല. പക്ഷെ AI ഉപയോഗിക്കാനായിട്ട് അറിയാവുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റർ AI ഉപയോഗിക്കാൻ അറിയാത്ത ഡിജിറ്റൽ മാർക്കറ്ററുടെ ജോലി ഉറപ്പായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത്, ഈ ഒരു പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് വെറുതെ പേടിച്ചിരിക്കുകയല്ല, പകരം ChatGPT പോലുള്ള AI ടൂളുകൾ സ്മാർട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. പുതിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളിൽ ഇപ്പോൾ ഇതിനായിട്ട് പ്രത്യേകം പരിശീലനം തന്നെ നൽകി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒരു AI സ്മാർട്ട് മാർക്കറ്റർ ആകാനായിട്ട് റെഡിയാണ് എങ്കിൽ ഒന്നും നോക്കണ്ട, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. എന്തായാലും പടവുകളിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർജെ അനുഷ. ചാറ്റ് ജിപിടിയിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ പ്രോംപ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കുമല്ലേ നമ്മൾ എത്രത്തോളം വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രായം, സ്ഥലം, ബിസിനസ് രീതി, അത്രത്തോളം കൃത്യമായിട്ടുള്ള മറുപടി തരാനായിട്ട് നമ്മുടെ ചാറ്റ് ജിപിടിക്ക് സാധിക്കുന്നതാണ്. ഇതിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതും നല്ലൊരു കരിയർ സാധ്യതയുള്ള മേഖലയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പടവുകളിലൂടെ നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സിനെ പറ്റിയിട്ടും അതിൻ്റെ കരിയർ സാധ്യതകളെ പറ്റിയിട്ടും ഒക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പടവുകളിലൂടെ ഇങ്ങനെ ഇത്രയും നേരമായിട്ടും കേട്ടറിഞ്ഞുകൊണ്ടിരുന്നതല്ലേ. എന്തായാലും പടവുകൾ വൈൻഡ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ സെലക്ട് ചെയ്തോളൂ, വേറെ ഒന്നും നോക്കണ്ട. എന്തായാലും ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. ഞാൻ എന്തായാലും ഏകദേശം പണിയൊക്കെ നിർത്തി പോവുകയാണ് കേട്ടോ. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

You are listening to Ashraya FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദി ടൈം ഈസ് 12 ഒ ക്ലോക്ക്. നീരൻ

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിദ് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണെന്ന്, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം സമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474291 90 90 0474 2919909. അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ദ നമ്പർ 9526490909. 9526690909. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
6: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
8: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യ സമയം 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം ശ്രീശാന്ത്, ഇത് പുത്തൂർ.
1: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ചേട്ടാ എപ്പോ അങ്ങോട്ട് വിഷയം ചോദിച്ചാലും ഇങ്ങോട്ടാണല്ലോ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാം സന്തോഷമായിട്ട് പോവാണ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ലൈവ് ചെയ്തോണ്ടിരിക്കുന്ന അസറില്ല, ആ ഒരു വിഷമം ഉണ്ട്. എന്ത് പറ്റി? ആ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ശരി ശരി, ഓക്കെ. അപ്പോഴേ ഇന്ന് എന്താണ് ഭക്ഷണമൊക്കെ? എന്താണ് വീട്ടില് എനിക്ക് എന്റെ ദൈവമേ, എനിക്ക് വൈ. ഇതെന്താണ്, റെസ്റ്റോറന്റോ? അത്രയ്ക്കൊന്നും ഇല്ല അല്ലേ? ഇല്ല. ശരി ശരി, അപ്പൊ ചേച്ചി എന്ത് പറയുന്നു? ഓക്കെ ശരി. അപ്പൊ എന്ത് ഭക്ഷണമാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടം? ഈ നാടൻ ഭക്ഷണമാണോ അതോ ഈ അറേബ്യൻ ഫുഡൊക്കെ ആണോ, മന്തി അങ്ങനെയൊക്കെ ആണോ?
2: എനിക്ക് നാടൻ
1: ഭക്ഷണം.
2: എനിക്ക്
1: ഓ അടിപൊളി, അതില്ലാത്ത കളിയില്ലല്ലേ. ഓക്കെ ശരി ശരി. അപ്പം ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: നമുക്ക്
1: ഓക്കെ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. ശരി, എന്തായാലും എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്? ഇഷ്ടമുള്ള പാട്ടാണ്. ഓക്കെ ഓക്കെ, ശരി ശരി. ബാക്കിൽ എന്തോ ഒരു പരാതി പറയുന്നത് കേട്ടു. ശരി, മനസ്സിലാവുന്നുണ്ട്. കേട്ട് കേട്ട് കേട്ട്, ഇത്ര ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ശരി ശരി, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും ചേച്ചി, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാം, തീർച്ചയായിട്ടും പറയാം.
2: ഓക്കെ,
1: അനാമയൊക്കെ റെക്കോർഡിങ്ങിലാണോ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഡെഡിക്കേഷൻ പറഞ്ഞില്ല, എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ ശരി, വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് കാട്ടുകുവിൽ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, തളപതി എന്ന സിനിമയ്ക്ക് വേണ്ടി രാജാസാറിന്റെ മ്യൂസിക്കിൽ ദാസേട്ടനും നമ്മുടെ സ്വന്തം എസ് പി ബി സാറും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്നാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫയിലൂടെ നമ്മുടെ അജയമണി ചേട്ടന് വേണ്ടി അനൗൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദ്യമാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് അടിയെ കൊല്ലുത എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ആദ്യം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആദ്യക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, വരണമായിരം എന്ന സിനിമയ്ക്ക് വേണ്ടി താമരയുടെ വരികൾക്ക് ഹാരിസ് ജയരാജ് ഈണം നൽകി ക്രിഷും ബെന്നി ദയാലും ശ്രുതി ഹാസനും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474219090 974 0974 2991 909 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടോട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9526490909 5264609090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ നിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് ദാസേട്ടനും എസ് പി ബി സാറും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു സമയം.

0: ആണെങ്കിൽ മോൻ നേരത്തെ പറയുന്ന കേട്ട് സ്റ്റുഡിയോയില് മോന് കഷ്ടപ്പെടുവോ ഒറ്റയ്ക്ക് ഉള്ളതൊക്കെ പറയുന്ന കേട്ട് മോൻ നേരത്തെ പറഞ്ഞാ പോരാ, ഞങ്ങൾ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് അങ്ങ് വരുത്തിട്ട്.
1: എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഈയൊരു സ്നേഹം മതി, എന്തിനാ ഇങ്ങോട്ട് വരുന്നേ അല്ലേ?
0: പിന്നെന്തോ
1: ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും അതിനെ എല്ലാവരും ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാരും തിരക്ക് പിടിച്ച് അവരവരുടെ ജോലി ഇങ്ങനെ തീർക്കാൻ വേണ്ടി വെപ്രാളത്ത് നിൽക്കുകയാണ്. നിങ്ങളേക്ക് എന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറയുകയും പിന്നെ പാട്ടൊക്കെ വെച്ച് എൻഗേജ് ചെയ്യിക്കണ്ടേ? അതിനുവേണ്ടി എല്ലാവരും ജോലി ചെയ്ത് ഇങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് അവിടെ. ഓക്കെ ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? തീർച്ചയായിട്ടും കേൾപ്പിച്ചാലോ. എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്? നല്ല പാട്ടാണോ?
0: ഓക്കെ,
1: അടിപൊളി. ശരി ശരി, അങ്ങനെ മനസ്സിൽ നിന്നൊരു പാട്ടാണ് മംഗളം നേരുന്ന പാട്ടല്ലേ? ഓക്കെ, അപ്പോഴേ മുൻപ് പറഞ്ഞ ഓർക്കുന്നു, അംഗൻവാടിയിലല്ലേ വർക്ക് ചെയ്യുന്നേ? ആണ്. ഇപ്പൊ നമ്മുടെ പോളിയോ നിർമാർജ്ജന തീവ്രജ്ഞ പരിപാടി നടക്കുകയല്ലേ അടുത്ത ദിവസങ്ങളിൽ? ആണ്. അപ്പൊ അവിടെ തുള്ളിമരുന്ന് വിതരണം ഉണ്ടോ?
0: ഉണ്ടല്ലോ.
1: ഉണ്ടല്ലേ.
0: 2026 June 28 രാവിലെ 8 മുതല് വൈകിട്ട് 5 വരെ പൾസ് പോളിയോ കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ.
0: പിന്നാണെങ്കിൽ അന്ന് എന്തെങ്കിലും കാരണത്താല് കൊടുക്കാൻ പറ്റാത്തവർക്ക് 29th.
1: ഓക്കെ, 28 സാധിച്ചില്ലെങ്കിൽ 29 അവസരം ഉണ്ടല്ലേ? ഓക്കെ, അടിപൊളി. ശരി ശരി, അപ്പം ജനിച്ച മുതല് 5 എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും അല്ലേ? പോളിയോ മരുന്ന് അല്ലേ? ശരി ശരി, ഓക്കെ. അതൊരു വലിയ അറിവാണ്. കേട്ടോണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉറപ്പായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് പോളിയോ മരുന്ന് നിർബന്ധമായും കൊടുത്തിരിക്കണം. അത് നാളെയും മറ്റന്നാളും ഇതിനുള്ള അവസരം ഉണ്ടല്ലേ? ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ട് ഡെഡിക്കേഷൻ ചോദിക്കാൻ മറന്നു, ആർക്ക് വേണ്ടിയാണ്? എനിക്കില്ലേ, എനിക്കില്ലേ. ശരി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ ഏതായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് മംഗളം നേരുന്നു എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഹൃദയം ഒരു ക്ഷേത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾക്ക് ദേവരാജമ്മ ക്ഷീണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രൻ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫിയിലൂടെ നമ്മുടെ ശാന്ത ചേച്ചിക്ക് വേണ്ടി ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നു ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് തുടരുമെന്ന സിനിമയിലെ ശരവണ മുരുകനക്ക് വെച്ച് തരണേ. ഇതെന്റെ മകൻ അനിയൻ കുട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു പാട്ട് ശരവണ മുരുകനക്ക് എന്ന് തുടങ്ങുന്ന വരിയല്ല, കൊണ്ടാട്ടം എന്നാണ് ഇതിന്റെ പേരെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ചോദിക്കുമ്പോൾ കൊണ്ടാട്ടം എന്ന പാട്ട് ചോദിക്കണം കേട്ടോ. അപ്പൊ ഏതായാലും ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, തുടരുമെന്ന സിനിമയ്ക്ക് വേണ്ടി വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജേക്സ് ബിജോ ഈണം നൽകി എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 2919 0909 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 5264909 സോ എവരിബഡി സ്റ്റേ ട്യൂൺഡ്. ദിസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, veettilekku saadhanangal vaangande.
3: Seniyarchu vaangane. Aljo special offers undallo.
2: Adene, ella seniyar divasangalilum special offers undu nammude Aljoil.
3: Aljo, vilakkuruvinte vismayam.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummannur.
5: Odanavattam Pulse Speciality Clinicil ini mudal ella velliyaazhchayum vaikitta 6 mani mudal prashastha physicianum diabetologistumaya Dr. രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപ്പിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓടനാവട്ടം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: 40 varshathe vishwastha parambaryavumayi New Padmas Textiles, ladies wear, kids wear, men's wear, wedding wears thodangi athigran collections inde one shekharam. New Padmas Textiles, opposite to KMK Hospital, Kunnikkad.
0: Ashraya FM 90, nadinoppam nattarkoppam.
3: പോളിയോ എന്ന പകർച്ചവ്യാധിയിൽ നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ June 28 ദേശീയ പോളിയോ നിർമാർജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഒരു കുട്ടി പോലും ഈ പ്രതിരോധ പരിപാടിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മുൻപ് സാധാരണ പ്രതിരോധ പട്ടിക പ്രകാരമോ അല്ലെങ്കിൽ മുൻപത്തെ ക്യാമ്പയിനുകളിലോ പോളിയോ മരുന്ന് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും June 28 വീണ്ടും തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. നാളെ രാവിലെ മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിൽ പോളിയോ ബൂത്തുകൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക.
0: ആശ്രയ FM 90.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ K ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷെൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: MSME in Bharat, it represents the courage of a first generation entrepreneur. Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small businesses and have transformed the challenges into opportunities.
1: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16th നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 1 ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റണ്ണിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD Vance മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു.
0: ശ്രേയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തസ്നിയാണ് കേട്ടോ. ഹലോ ആശ്രയ, എൻ്റെ പേര് തസ്നിയ. കാതൽ ആസൈ സോങ് ഫ്രം അഞ്ചാൻ മൂവി പ്ലേ ചെയ്യുമോ എന്നാണ് നമ്മുടെ തസ്നിയ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തസ്നയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ചാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇവാൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ ഇവാൻ ശങ്കർ രാജയും അതുപോലെ തന്നെ സൂരജ് സന്തോഷും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ ആർക്ക് വേണ്ടി? നമ്മുടെ തസ്നയ്ക്ക് വേണ്ടി കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ് കേട്ടോ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ ആശ്രയ, ഞാൻ ജയലേഖ. എൻ്റെ മകൻ അഭിനവിൻ്റെ ജന്മദിനമാണിന്ന്. മോന് വേണ്ടി കാവൽ എന്ന മൂവിയിലെ എന്നോമൽ നിധിയല്ലേ എന്ന പാട്ട് കേൾപ്പിക്കണേ എന്നാണ് നമ്മുടെ ജയലേഖ ചേച്ചി എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ജയലേഖ ചേച്ചിക്ക് ചേച്ചിയുടെ മകൻ അഭിനവിന് എല്ലാവിധ ആശംസകളും, ഒരു നല്ല ബർത്ത്ഡേ ആശംസിക്കുകയാണ്. ജീവിതത്തിൽ ഇനിയുള്ള എല്ലാ കാലഘട്ടത്തിലും വിജയങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അഭിനവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കാവൽ എന്ന സിനിമയ്ക്ക് വേണ്ടി രഞ്ജിൻ രാജിൻ്റെ മ്യൂസിക്കിൽ നമ്മുടെ സ്വന്തം മധുചേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ഇതുപോലെ ഇട്ട് നമ്പർ 0474299090 4799 0 9 0 0 9 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0664-90-90-952-662-66-99-90. So everybody stay tuned, and this is RJ Srishant right here on Ashraya FM 90 Nadinoppum Natarkoppum.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് കാവൽ എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഇത് ആരാ സംസാരിക്കുന്നത്?
1: രൂപിക.
0: മനോഹരമായ പേരാണല്ലോ. ഇത് ആരാ ഈ പേരുടെ? അച്ഛനാണോ അമ്മയാണോ?
1: രണ്ടുപേരുടെയാണ്.
0: ഇതിന്റെ പിന്നിലെ അർത്ഥം എന്താ ചോദിച്ചിട്ടുണ്ടോ? ഇതിന്റെ പിന്നിലെ അർത്ഥം എന്താന്ന്
1: ചോദിച്ചിട്ടുണ്ടോ?
0: ചോദിക്കാൻ പറ്റിയിട്ടില്ല. അതെന്ത് പറ്റി? മനോഹരമായ പേരാട്ടോ. ഓക്കെ, എന്താ ചെയ്യുന്നേ? വീട്ടമ്മയാണ്. നമ്മുടെ വീടിനെ ഇങ്ങനെ അടക്കി ഭരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണോ? നോർമലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി?
1: ഞാനും മോനും അച്ഛേട്ടനും.
0: ഓക്കെ, ചേട്ടനൊക്കെ എന്താ ചെയ്യുന്നത്?
1: ചേട്ടൻ വെൽഡിംഗിന്റെ പണിയാണ്.
0: വെൽഡിംഗ് പണിയാണ്. മകൻ എന്താ ചെയ്യുന്നത്?
1: മോനെ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു.
0: 7th പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് എന്താ പരിപാടി? ചുമ്മാ ഇരിക്കാൻ പോലും പാട്ട് കേൾക്കാന്ന് കരുതി അല്ലേ? അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് മുത്തേ മുത്തേ എന്നുള്ളൊരു പാട്ട്.
0: ആഹാ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞ? ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ടാണോ?
1: എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്.
0: ഭയങ്കര ഇഷ്ടമാണ്. ശരി ശരി, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
1: ആ, എന്റെ മോന്.
0: മകന്റെ പേരെന്തായിരുന്നു?
1: സച്ചു.
0: സച്ചുവിന് വേണ്ടി അമ്മ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ പാട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മുടെ രൂപിക ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ടെന്ന് പറയുന്നത് മുത്തേ മുത്തേ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കാണാ കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ സാറിൻ്റെ വരികൾക്ക് ശ്യാം ധർമ്മൻ ഈണം നൽകി നമ്മുടെ സ്വന്തം സുജാത ചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ രൂപിക ചേച്ചിയുടെ മകൻ സച്ചിന് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തൻസിയാണ് കേട്ടോ. ഹായ് ആശ്രയ, എൻ്റെ പേര് തൻസിയ. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴ എന്ന സോങ് പ്ലേ ചെയ്യുമോ എന്നാണ് നമ്മുടെ തൻസിയ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും ഈ ഒരു പേരെനിക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. നേരത്തെ ഒരു മെസ്സേജ് വന്നു തസ്നേ നടന്നു പേര്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പേരും തമ്മിൽ അങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആവുന്നു. അതുകൊണ്ടാണ് ഒരു ക്രാക്ക് അവിടെ വന്നത് കേട്ടോ. ശരി, അപ്പോൾ എന്തായാലും നമ്മുടെ തൻസിയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരെയും ഓൾ ടൈം ഫേവറേറ്റ് ആയ വാരണമായിരം എന്ന സിനിമയ്ക്ക് വേണ്ടി താമരയുടെ വരികൾക്ക് ദ മജീഷ്യൻ ഹാരിസ് ജയരാജ് ഈണം നൽകി ഹരിഹരൻ സാറും ദേവനും വിവി പ്രസന്നയും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം ടു ദ നമ്പർ 0424291 9090. 0474219909. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909. 5262649090. സോ എവരിബഡി സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ദിസ് ഈസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് കാണാ കണ്മണി എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? ആൽഫി. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ ദൈവമേ, ഇതെന്താണ്? ട്രെയിൻ ആണോ ഇത്ര സ്പീഡിൽ സംസാരിക്കുന്നത്? എത്രയാ
1: പഠിക്കുന്നത്?
0: 7 പഠിക്കുന്നേ. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഓക്കെ, എന്താണ് ആഗ്രഹം? കേൾക്കട്ടെ. ഏറ്റവും വലിയ അംബിഷൻ ടീച്ചർ? ആഹ്, അടിപൊളി. അധ്യാപകനാണോ അല്ലേ? അതെന്തുകൊണ്ടാണ് ഒരു അധ്യാപകനാകണം എന്നൊരാഗ്രഹം? ഈ വടിയെടുത്ത് പിള്ളേരെയൊക്കെ 2 പേട്ട കൊടുക്കാൻ പറ്റും, അതുകൊണ്ടാണോ? പിള്ളേർക്കൊക്കെ വടിയെടുത്ത് അത്രയേ ഉള്ളൂ. ആ, നമുക്ക് മറ്റുള്ളവർക്ക് അറിവ് പകരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ആയ പ്രൊഫഷനാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഭാവിയിൽ ഒരു നല്ല കുട്ടികളുടെ മനസ്സറിയാൻ സാധിക്കുന്ന ഒരു അധ്യാപകനായിട്ട് മാറാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പം ഇന്ന് ഇത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ?
1: ഇന്ന് രാത്രി കിടക്കാൻ

പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആൽഫി കുട്ടിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൃഷ്ണയാണ് കേട്ടോ. ഹായ്, ഞാൻ കൃഷ്ണ പത്തനംതിട്ടയിൽ നിന്നും കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ച ധാര എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ കൃഷ്ണ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും കൃഷ്ണയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1993 റിലീസ് ചെയ്ത ആകാശദൂത് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി സാറിൻ്റെ വരികൾക്ക് വീണ്ടും ഔസിപ്പിച്ച സറിയണം നൽകി നമ്മുടെ സ്വന്തം ചിത്രചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഔസിപ്പിച്ച സാറും ചിത്രചേച്ചിയും ചേർന്ന് അത്ഭുതം സൃഷ്ടിച്ച രണ്ട് മനോഹരമായ പാട്ടുകളാണ് ഇനി കാസറ്റ് കഫേയിൽ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290907 0974 219909 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9526490909 9526649090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വൺസ് അഗെയിൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണെന്ന് എനിക്ക് വാട്സാപ്പിൽ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ് ചേച്ചിയാണ് കേട്ടോ. എനിക്ക് കിരീടം എന്ന മൂവിയിലെ കണ്ണീർ പൂവിൻ്റെ എന്ന സോങ് പ്ലേസ് തരുമോ? ഇതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ വിജയ് ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിജയ് ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ എനിക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സാപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജേഷ് ഷേട്ടനാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്ക് മാർഗഴി പൂവ് എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ രാജേഷ് ഷേട്ടൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. അതിന് മുമ്പായിട്ട് മെയ് മാധവൻ സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തുവിൻ്റെ വരികൾക്ക് റഹ്മാൻ സാർ ഈണം നൽകി ശോഭാ ശങ്കർ പാടിയൊരു മനോഹരമായ പാട്ടാണ് മാർഗഴി പൂവ് എന്ന പാട്ട്. ആൻഡ് ഓൾസോ കണ്ണീർ പൂവിൻ്റെ എന്ന പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കിരീടം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ മഷീണം നൽകി നമ്മുടെ സ്വന്തം എം ജി സാറ് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം ടു ദ നമ്പർ 0474290904 2919 0. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490909562669409. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥിന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: Yes, once again we are back on Cassette Cafe. ഒരു ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ RJ ശ്രീശാന്ത് ആണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 56 മിനിറ്റ് അരയ്ക്കാണ് ഈ ഒരു സമയം. എന്തായാലും കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകാനുള്ള ടൈമാണ്. സോ ഈ വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കേണ്ട ടൈമാണ്. സോ ഞാൻ ആ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ലക്കി വിന്നർ ഈസ്, യെസ്, വിജയ് ചേച്ചി. കൺഗ്രാറ്റ്സ് വിജയ് ചേച്ചി. വിജയ് ചേച്ചിയാണ് ആ ഒരു ലക്കി വിന്നർ എന്ന് പറയുന്നത്. ചേച്ചിയെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര JM ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനമാണ്. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരാരും തന്നെ വിഷമിക്കേണ്ട. ഇനി മൺഡേ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. എനിവേ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഒന്നിടവേളയില്ലാതെ വീശിയടിക്കുന്ന വലിയൊരു കാറ്റടിച്ചു തീരുമ്പോൾ വേരറ്റുപോയ ചില മരങ്ങളും കൊഴിഞ്ഞുപോയ കുറെ കരിയിലകളും എങ്ങോട്ടെന്നില്ലാതെ കാറ്റിനൊപ്പം അലയുന്നത് നമ്മൾ കാണാറുണ്ട്. വസന്തകാലത്ത് ആർക്കൊക്കെയോ തണലേകാൻ, കിളികൾക്ക് കൂടുവെക്കാൻ, സ്വന്തം ജീവൻ പകുത്തു നൽകിയവരാകും അവയിൽ പലതും. എന്നാൽ വേനൽ കടുക്കുമ്പോൾ, ഇല കൊഴിയുമ്പോൾ അവരെല്ലാം ആർക്കും വേണ്ടാത്തവരായി മാറുന്നു. പ്രകൃതിയിലെ ഈ കാഴ്ച പോലെ തന്നെയാണ് മനുഷ്യന്റെ ചില ജീവിതങ്ങളും. ഒന്ന് കണ്ണടച്ച് തിരക്കേറിയ ഈ ലോകത്തേക്ക് വെറുതെ ഒന്ന് നോക്കുക. എത്രയെത്ര മനുഷ്യരാണ് ഈ വീഥികളിൽ ആരുടെയും ശ്രദ്ധ ലഭിക്കാതെ അലഞ്ഞു തിരിയുന്നത്. സ്നേഹിച്ചവർക്കും സ്വന്തം ചോരയ്ക്ക് വേണ്ടി പകലന്തിയോളം അധ്വാനിച്ച് ജീവിച്ചു തീർത്ത് ഒടുവിൽ ശരീരത്തിന് വഴക്കം നഷ്ടപ്പെടുമ്പോൾ സ്വന്തം വീടുകളിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിടപ്പെടുന്ന അച്ഛനമ്മമാർ. അവരുടെ ചുളിവ് വീണ മുഖത്തും തിമിരം ബാധിച്ച കണ്ണുകളിലും ഇന്നും ഒരു പ്രതീക്ഷയുണ്ട്. താൻ പിച്ചവയ്ക്കാൻ പഠിപ്പിച്ച മക്കൾ എന്നെങ്കിലും തന്നെ തേടിവരുമെന്ന്. അതുപോലെ ഈ ഭൂമിയിലേക്ക് കണ്ണു തുറക്കും മുൻപേ, അല്ലെങ്കിൽ ചിരിക്കാൻ പഠിക്കും മുമ്പേ അനാഥരാക്കപ്പെട്ട ചിലരുണ്ട്. വാത്സല്യം നൽകാൻ അമ്മയോ സംരക്ഷണം നൽകാൻ അച്ഛനോ ഇല്ലാതെ നാളെ എന്താകും എന്നറിയാതെ ഭയന്ന് ജീവിക്കുന്ന കുരുന്നു പെൺകുഞ്ഞുങ്ങൾ, വിരിയാൻ കൊതിക്കുന്ന എന്നാൽ ചേർത്തു പിടിക്കാൻ കൊമ്പുകളില്ലാതെ മണ്ണിലേക്ക് അടർന്നു വീഴാൻ വിധിക്കപ്പെട്ട ചെറിയ മുട്ടുകളാണ് അവർ. ഇവർക്ക് പുറമെ ജീവിതത്തിന്റെ ഏതോ വഴിത്തിരിവിൽ വെച്ച് ചിന്തകളുടെ താളം തെറ്റി ഓർമ്മകളുടെ ലോകത്ത് നിന്ന് എങ്ങോട്ടോ വഴിതെറ്റിപ്പോയ ചില നിഷ്കളങ്ക ജന്മങ്ങളുണ്ട്. ചുറ്റും ആയിരങ്ങൾ കടന്നു പോകുമ്പോഴും ചില ആൾക്കാർ ഏകാഗികളാണ്. ഒരിറ്റ സ്നേഹത്തിനായി ഒരു നേരത്തെ വിശപ്പകറ്റാൻ, അല്ലെങ്കിൽ ഞാനില്ലേ കൂടി കരയാതിരിക്കൂ എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് ഒന്ന് ആശ്വസിപ്പിക്കാൻ ഇവർക്കാരുമില്ല. സ്വന്തമെന്ന് പറയാൻ ഒരു മേൽക്കൂര പോലുമില്ലാതെ മഴയത്തും മഞ്ഞിലും കണ്ണീരുപ്പ് കലർന്ന ഓർമ്മകളുമായി തിരുവോരങ്ങളിൽ ചുരുണ്ടുകൂടുന്ന ഈ മനുഷ്യർക്ക് മുൻപിൽ ലോകത്തിന്റെ വാതിലുകളെല്ലാം എന്നേക്കുമായി കൊട്ടിയടയ്ക്കപ്പെട്ടുവെന്ന് തോന്നിപ്പോകാം. എന്നാൽ അങ്ങനെയല്ല. ഈ കൊടും വേനലിലും അവർക്കൊരു കുളിർമരമായി, ആരുമില്ലാത്തവർക്ക് സ്വന്തമായി ഈ ഭൂമിയിൽ ഒരിടമുണ്ട്. അനാഥത്വത്തിന്റെ നോവനുഭവിക്കുന്ന, സ്നേഹം നിഷേധിക്കപ്പെട്ട ഈ പാവം മനുഷ്യർക്കെല്ലാം ഒരുപോലെ വാത്സല്യത്തിന്റെ തണലേകുന്ന ഒരു സ്വർഗ കൂടാരം, അതാണ് ആശ്രയ സങ്കേതം. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ സംഗീതം എന്ന സ്വർഗ കൂടാരത്തിന്റെ പടികടന്നുള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മെ ആദ്യം വരവേൽക്കുന്നത് നിഷ്കളങ്കമായ കുറെ കുഞ്ഞു ചിരികളാണ്. ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്നേഹിക്കാൻ ആരുമില്ലാതെ പോയ വാത്സല്യം എന്തെന്നറിയാതെ അനാഥരായ പെൺകുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന ഇടമാണ് ആശ്രയ ശിശുഭവൻ. ഒന്നോർത്തു നോക്കുക, അച്ഛന്റെയോ അമ്മയുടെയോ വിരൽ തുമ്പിൽ പിടിച്ച് സുരക്ഷിതരായി നടക്കേണ്ട പ്രായത്തിൽ ഈ വലിയ ലോകത്ത് തീർത്തും തനിച്ചായി പോയ 18 വയസ്സ് വരെയുള്ള പെൺമക്കളുടെ സ്വന്തം വീടാണ് ഇത്. അനാഥത്വത്തിന്റെ ഇരളിൽ ഇരിഞ്ഞടങ്ങേണ്ടിയിരുന്ന ആ കുരുന്നു ജന്മങ്ങളെ സ്നേഹത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു നടത്തുന്ന ഒരിടം. സ്വന്തം വീടും മാതാപിതാക്കളും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ അവർക്ക് തിരികെ കിട്ടുന്നത് പകരം വെക്കാനില്ലാത്ത കരുതലും 1000 അമ്മമാരുടെ വാത്സല്യവുമാണ്. കൂട്ടുകാർക്കൊപ്പം ഓടിക്കളിച്ചും പാട്ടുപാടിയും അക്ഷരങ്ങളുടെ പുതിയ ലോകത്തേക്ക് പിച്ചവെച്ചും ആ പെൺകുരുന്നുകൾ ഇവിടെ വളരെ സുരക്ഷിതമായി വളരുകയാണ്. അവരുടെ ഓരോരുത്തരുടെയും കണ്ണുകളിലെ ഭയം മായ്ച്ചു കളഞ്ഞ് അവിടെ നാളെയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളുടെ തിളക്കം നിറയ്ക്കാൻ ഒട്ടേറെ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. സ്വന്തം മക്കളെ പോലെ അവരെ ഊട്ടാനും ഉറക്കാനും അവരുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങൾ കേൾക്കാനും ഈ സുമനസ്സുകൾ രാപ്പകൽ ഭേദമില്ലാതെ അവർക്ക് കാവലായുണ്ട്. ചിരിക്കാൻ മറന്നുപോയ ചോരക്കുഞ്ഞുങ്ങൾ മുതൽ കൗമാരത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന പെൺകുട്ടികൾ വരെ ഈ ശിശുഭവന്റെ തണലിൽ ഒരു കുറവുമില്ലാതെ നാളെയുടെ നിറമുള്ള സ്വപ്നങ്ങൾ നെയ്തു വളരുന്നു. കാറ്റും മഴയും ഏൽക്കാതെ ഈ പൂമുട്ടികളെ സംരക്ഷിക്കുന്ന ഇതൊരു വെറും കെട്ടിടമല്ല, മറിച്ച് അത്രമേൽ പരിശുദ്ധമായ സ്നേഹം കൊണ്ട് പടുത്തുയർത്തിയ അതിലില്ലാത്ത കരുതൽ കൊണ്ട് മേൽക്കൂര തീർത്ത അവരുടെ സ്വന്തം സ്വർഗമാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ ശിശുഭവനിലെ ആ കുഞ്ഞു ചിരികളിൽ നിന്ന് നാം പതുക്കെ നടന്നെത്തുന്നത് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തളർന്നിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ അരികിലേക്കാണ്. ആശ്രയ വയോജന കേന്ദ്രം പേരുപോലെ തന്നെ ലോകത്തിൽ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ടവർക്ക് താങ്ങാകുന്ന ഇടം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ചുളിവ് വീണ മുഖങ്ങളും കാഴ്ച മങ്ങിയ കണ്ണുകളുമായി ആരുടെയോ വരവ് കാത്ത് അവിടുത്തെ വരാന്തകളിൽ ഇരിക്കുന്ന കുറെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും. ചോര നീരാക്കി വളർത്തിയ മക്കൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഇറക്കി വിട്ടവരാകാം ഇതിൽ പലരും. സ്വന്തം കുടുംബത്തിനു വേണ്ടി വിയർപ്പൊടുക്കി ഒടുവിൽ വാർദ്ധക്യം പിടിമുറുക്കിയപ്പോൾ, ഓർമ്മകൾക്ക് മങ്ങലേറ്റപ്പോൾ വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ടവർ. ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിന്ന് അവർക്ക് മുന്നിലാണ് ആശ്രയ സംഗീതം കാരുണ്യത്തിന്റെ വാതിലുകൾ തുറന്നിട്ടത്. എന്നാൽ ഇവിടെ അവർ അനാഥരല്ല. തങ്ങളുടെ സ്വന്തം മക്കൾ നിഷേധിച്ച സ്നേഹവും കരുതലും നൽകാൻ ഇവിടെ അനേകം നല്ല മനുഷ്യരുണ്ട്. അവരുടെ വിറയ്ക്കുന്ന കൈകൾ ചേർത്തു പിടിക്കാൻ, സങ്കടങ്ങൾ കേൾക്കാൻ, കുളിപ്പിക്കാനും സമയത്തിന് മരുന്നും ചൂടുള്ള ഭക്ഷണവും നൽകാൻ ഒട്ടേറെ പ്രവർത്തകർ ഇവിടെ സ്നേഹത്തോടെ കാവലായുണ്ട്. ജീവിതത്തിന്റെ പാതിവഴിയിൽ ഇരുട്ടുമൂടിയ അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ ആശ്വാസത്തിന്റെ പ്രകാശമുണ്ട്. തങ്ങളെ പോലെ തന്നെ നോവനുഭവിക്കുന്ന മറ്റു മനുഷ്യർക്കൊപ്പം വേദനകൾ മറന്ന് തങ്ങളുടെ ബാക്കി ജീവിതം സമാധാനത്തോടെ അവരെ സ്വർഗത്തിൽ ജീവിച്ചു തീർക്കുകയാണ്. സാന്ത്വനത്തിന്റെ ഈ തണൽമര ചുവട്ടിൽ അവർക്കിനിയൊട്ടും ഭയമില്ലാതെ വിശ്രമിക്കാം. ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ വയോജന കേന്ദ്രത്തിൽ നിന്നും നാം പതുക്കെ നടന്നെത്തുന്നത് ഓർമ്മകളുടെ ലോകത്ത് നിന്ന് എങ്ങോട്ടോ വഴിതെറ്റു പോയ, സ്വന്തം പേര് പോലും മറന്നുപോയ കുറെ പാവ മനുഷ്യരുടെ അരികിലേക്കാണ്. ചിന്തകളുടെ താളം തെറ്റി ഉറ്റവരില്ലാത്ത തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞവർക്കും ആശ്രയ സംഗീതം ഇന്ന് ഏറ്റവും സുരക്ഷിതമായ ഒരു അഭയകേന്ദ്രമാണ്. യാതൊരു അറപ്പും വെറുപ്പുമില്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഇവരെ നെഞ്ചോട് ചേർത്ത് പരിചരിക്കുന്ന മാലാഖമാരായ കുറെ നേഴ്സുമാരുണ്ട് ഇവിടെ. ഒരമ്മയുടെ കരുതലോടുകൂടിയാണ് അവർ ഓരോരുത്തർക്കും സമയത്ത് മരുന്നും ഭക്ഷണവും നൽകുന്നത്. ഇവർക്കൊപ്പം ഈ പാവം മനുഷ്യർക്ക് കൂട്ടായി കർമ്മനിരതരായ MSW വിദ്യാർത്ഥികളുടെ സാന്നിധ്യവും ഈ സംഗീതത്തിന് വലിയൊരു ജീവനാണ്. തങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായി ഇവിടെ എത്തുന്ന അവർ പാട്ടുപാടിയും കൊച്ചു കൊച്ചു കളികളിലേർപ്പെട്ടും ഈ അന്തേവാസികളുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കുകയും അവരുടെ മരവിച്ച മനസ്സുകളിൽ പ്രതീക്ഷയുടെ പുതിയ വർണ്ണങ്ങൾ നിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്രയും വലിയ ഈ സ്വർഗ വീടിന്റെ നെടുന്തൂണായി 2000 വരുന്ന ഈ അനാഥ ജന്മങ്ങൾക്ക് അച്ഛനായും സഹോദരനായും വലിയൊരു തണലായി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്, കലേപുരം ജോസാർ.
2: ഏതൊരു അനാഥനെ കണ്ടാൽ ഉടനെ പോലീസുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ജോസാറിനെ ഫോൺ ചെയ്യും. ജോസാർ സന്തോഷത്തോടെ ഇവിടെ വിളിച്ചു കൊണ്ടുവരും. സാർ ഒരു പേഷ്യന്റിനെയും എടുക്കത്തില്ല എന്ന് പറയത്തില്ല. ഏതവസ്ഥയാണെങ്കിലും, അതായത് ഇവിടെ കൊണ്ടുവന്ന നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് മരിക്കുന്ന പേഷ്യൻസും ഉണ്ട്. പക്ഷെ ആരെയും സാർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് ഇത്രയും പേഷ്യൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ബെഡില്ല, കിടത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുതിയ കെട്ടിടത്തിന്റെ പണികളും നടക്കുകയാണ്. പേഷ്യൻസിന് എല്ലാ കാര്യങ്ങളും, നമ്മുടെ വീട് പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണം. A to Z അവരുടെ നമുക്കൊരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും നമ്മുടെ പേഷ്യൻസിന് വേണം. നമുക്കൊന്നിനും അവരെ അവഗണിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പോലെ ഒരു സഹജീവിയാണ് ആ പേഷ്യന്റ്. അവരുടെ A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ. വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും, ഏറ്റവും വിലപ്പെട്ട ഭക്ഷണവും ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. എല്ലാ കെയറിംഗും പരമാവധി ചെയ്യുവാൻ ജോസാർ സാറിന്റെ വീട്ടിൽ ഇല്ലെങ്കിലും ഇവിടുത്തെ പേഷ്യൻസിന് എല്ലാ പ്രോട്ടീൻസ് സാധനങ്ങളും ഫുഡ് ഐറ്റംസും ഫ്രൂട്ട്സും എല്ലാം സമയാസമയം എത്തിച്ചു കൊടുക്കുന്നതിൽ സാർ തൽപരനാണ്. കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വഴക്ക് കിട്ടാറുണ്ട്. സാറിനെ ഇൻഫോം ചെയ്തെങ്കിലും ഞങ്ങൾക്ക് വഴക്ക് കിട്ടാറുണ്ട്. ആ ഒരു കാര്യത്തിൽ ജോസാർ ഭയങ്കര ശ്രദ്ധാലുവാണ്. ഞങ്ങളെ കെയർ ചെയ്യാറുമുണ്ട്, വഴക്ക് കിട്ടാറുമുണ്ട്. സാറിന്റെ ആ കെയർ ആണ് ഞങ്ങൾ മാതൃകയാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അത്രത്തോളം ഒന്നും ആയിട്ടില്ല. എന്നാൽ ഞങ്ങൾ പേഷ്യന്റിനെ കെയർ ചെയ്യാറുണ്ട്. ആ കാര്യത്തിൽ സാറ് ഭയങ്കര ശ്രദ്ധാലുവാണ് പേഷ്യൻസിന്റെ കാര്യത്തില്.
1: തെരുവുകളിൽ അലയുന്നവർക്ക് ഒരഭയമൊരുക്കണം എന്ന അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നവും കാരുണ്യം വറ്റാത്ത മനസ്സും നിസ്വാർത്ഥമായ അധ്വാനവുമാണ് ഇന്നീ കാണുന്ന ആശ്രയ സംഗീതം. അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തണലിലാണ് ലോകം ഉപേക്ഷിച്ച ഈ മനുഷ്യരെല്ലാം ഇന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നത്. സ്നേഹിക്കാൻ ആരുമില്ലാത്തവർക്ക് നിരുപാധികം സ്നേഹം നൽകുക എന്നതിനേക്കാൾ വലിയൊരു പുണ്യം മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? കരുണയുടെയും വാത്സല്യത്തിന്റെയും ഈ വലിയ പാഠങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് പകർന്നു തരുന്ന ഒരു വലിയ പാഠപുസ്തകമാണ് ആശ്രയ സംഗീതം. ആശ്രയ സംഗീതത്തെ കുറിച്ച് കൂടുതൽ കേൾക്കാം വരും അധ്യായങ്ങളിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
7: പോളിയോ എന്ന പകർച്ചവ്യാധിയിൽ നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ June 28 ദേശീയ പോളിയോ നിർമാർജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഒരു കുട്ടി പോലും ഈ പ്രതിരോധ പരിപാടിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മുൻപ് സാധാരണ പ്രതിരോധ പട്ടിക പ്രകാരമോ അല്ലെങ്കിൽ മുൻപത്തെ ക്യാമ്പയിനുകളിലോ പോളിയോ മരുന്ന് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും June 28 വീണ്ടും തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. നാളെ രാവിലെ മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിൽ പോളിയോ ബൂത്തുകൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക.
8: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പോളിയോ എന്ന പകർച്ചവ്യാധി നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ ജൂൺ 28 ദേശീയ പോളിയോ നിർമാർജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഒരു കുട്ടി പോലും ഈ പ്രതിരോധ പരിപാടിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മുൻപ് സാധാരണ പ്രതിരോധ പട്ടിക പ്രകാരമോ അല്ലെങ്കിൽ മുൻപത്തെ ക്യാമ്പയിനുകളിലോ പോളിയോ മരുന്ന് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും ജൂൺ 28 വീണ്ടും തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. നാളെ രാവിലെ മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിൽ പോളിയോ ബൂത്തുകൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക.
2: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: പെണ്ണറിങ്ങ് സദാനന്ദപുരത്താണുള്ളത്. സദാനന്ദപുരം കല്യാൺ കുടുംബശ്രീയോടൊപ്പം കുറെ നാളായി ഒരു വ്യത്യസ്തമായിട്ടുള്ള പേര് കേട്ടിട്ട്, കോമൺ പേരുകളായിരുന്നു കുറച്ച് നാളായിട്ട്, എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ് ഉള്ളത്. കല്യാൺ കുടുംബശ്രീ ഒരുപാട് നാളായിട്ട് ഈ കുടുംബശ്രീയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അതിങ്ങനെ നീണ്ടു നീണ്ടു പോയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറെ ഇടവേളകളിൽ മാറ്റി വെച്ചിട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് കല്യാൺ കുടുംബശ്രീയോടൊപ്പം. പുറത്ത് നല്ല മഴയാണ്. ആ മഴ സമയത്ത് തന്നെ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് നനഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഓടി വന്നിരിക്കുകയാണ് കേട്ടോ, ആശ്രയ FM 90 നിന്ന്. ഏറെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന കുറെ ചേച്ചിമാരെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു കുടുംബശ്രീ അറേഞ്ച് ചെയ്ത് തന്നതും, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി വന്നാൽ മതി എന്ന് പറഞ്ഞത് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വനജ ചേച്ചിയാണ്. അപ്പൊ എല്ലാവരെയും നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷത്തോടുകൂടി കല്യാൺ കുടുംബശ്രീയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ പെണ്ണറിങ്ങ് ആരംഭിക്കാം. ചേച്ചി നമസ്കാരം. വനജ ചേച്ചിയാണ് ഞാൻ വിളിക്കുന്നത് ആദ്യം ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോ ചേച്ചി റേഡിയോ കേൾക്കുന്ന ഒരാളാണോ? അപ്പൊ പ്രോഗ്രാമിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യം മനസ്സിലായിരുന്നു, പിടികിട്ടിയായിരുന്നു.
1: അങ്ങനെ പിടിയൊന്നും കിട്ടിയില്ല, എന്നാലും ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്താ
0: അപ്പൊ ഈ കല്യാൺ കുടുംബശ്രീയെ പറ്റി എന്താ ചേച്ചിക്ക് പറയാനുള്ളത്?
1: കല്യാൺ കുടുംബശ്രീ ഞങ്ങളിപ്പോ 4 വർഷമായി പോകുന്നു. നല്ല രീതിയിൽ കൂട്ടായ്മയായിട്ട് ഞങ്ങള് 13 അംഗങ്ങളുണ്ട്. ഞങ്ങള് നല്ല രീതിയിലാണ് പോകുന്നത്.
0: ചേച്ചിയുടെ വീട്ടിലേക്കാണോ ഞങ്ങൾ വന്നിരിക്കുന്നത്?
1: അല്ല, ഈ ചേച്ചിയുടെ വീട്ടിലല്ല, എന്റെ വീട് തൊട്ട് താഴെയാണ്. എന്റെ മൂത്ത് ചേച്ചി തന്നെ ഇതും.
0: നിങ്ങൾ ബന്ധുക്കളെല്ലാം ഇങ്ങനെ അയൽവക്കാരാണ്. അപ്പൊ റേഡിയോ കേൾക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഈ കുടുംബശ്രീയിൽ ടോട്ടൽ എത്ര അംഗങ്ങളാ ഉള്ളത്?
1: ഞങ്ങൾ 13 പേര്.

0: മുതിര അതിൽ എത്ര പേരിന്ന് വന്നു?
1: ഞങ്ങൾ 9 പേരുണ്ട്.
0: അപ്പൊ 13 അംഗങ്ങളുള്ള കുടുംബശ്രീയിൽ 9 പേരെ നമ്മൾ പരിചയപ്പെടാനായിട്ട് വന്നിരിക്കുകയാണ്. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനും ഹസ്ബൻഡും ഉണ്ട്, പിന്നെ മോള് ഡെലിവറി ആയിട്ട് മോള് വീട്ടിലുണ്ട്.
0: എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ കുടുംബശ്രീയുടെ കുറച്ച് വിശദമായ കാര്യങ്ങളൊക്കെ പറയണം, അതിന് ഞാൻ പിന്നീട് വരുന്നുണ്ട് കേട്ടോ ചേച്ചിയുടെ അടുത്തേക്ക്. നമുക്ക് അടുത്ത സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറിയും പ്രസിഡന്റും കുറച്ച് മാറിയിരിക്കുകയാണ്. എന്താണ് അംഗങ്ങൾ തമ്മിലുള്ള അവരെ ഒരു സ്ഥാനത്തിരുത്തിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇനി അംഗങ്ങൾ തമ്മിലുള്ള പിണക്കം കാരണമാണോ ഇത്രയും ദൂരെ?
2: ഞങ്ങളുടെ കുടുംബശ്രീയിൽ ഒരു പിണക്കവും ഇല്ല, ഐക്യമായിട്ട് തന്നെ പോകുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara. Air Ticketum Visayum Ini Mithamaya Nirakkil Campus Travels Kottarakara. Contact 9985873115. ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നമ്മൾ ഈ കുടുംബശ്രീയില് റേഡിയോ പ്രോഗ്രാമായിട്ട് ചെല്ലുമ്പോ ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാവരും വേണ്ടാന്നാ പറയുന്നത് കേട്ടോ. കാരണം സ്റ്റേജ് ഫിയർ ഉള്ളവരാണല്ലോ. അവരെന്താണ് ഈ പ്രോഗ്രാം ലൈവായിട്ടാണോ പോകുന്നത്, ഇവർ പറയുന്ന എന്തെങ്കിലും തെറ്റാവുന്നു, പിന്നെ ഞാൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് വരെ പേടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കല്യാൺ കുടുംബശ്രീയിൽ എന്തായാലും ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു, വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നേരിടാം എന്നുള്ളതാണ് ചേച്ചിമാര് പറഞ്ഞത്. അത്തരത്തിൽ തന്നെയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് വലിയ ഭയമൊന്നും ഇല്ലാതെ എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ കൊടുത്തൊരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലൊന്നുമല്ല, ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കില്ലാന്ന്. പക്ഷേ ഈ കൂട്ടത്തിൽ ഇപ്പോഴും നന്നായിട്ട് തമാശ പറയുന്ന ചില ഒന്ന് രണ്ട് വ്യക്തികളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി എന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ റീസൺ പറഞ്ഞത് ചോദിച്ചാൽ എന്തെങ്കിലും തെറ്റിപ്പോയാലോ എന്നുള്ളതാണ് കേട്ടോ. അതും കൂടി മാറ്റി കഴിഞ്ഞാൽ ഓക്കെ. എന്തായാലും നമുക്ക് ഇനി സെക്രട്ടറിയാണ് പരിചയപ്പെടാനുള്ളത്.
1: സെക്രട്ടറിയുടെ പേരെന്താണ്?
2: പുഷ്പലത.
1: ചേച്ചി 4 വർഷമായിട്ട് ചേച്ചി തന്നെയാണോ? ഒരു മാസമായിട്ടുള്ള. അപ്പൊ പുതിയ സെക്രട്ടറിയാണ്. ഈ പുതിയ സെക്രട്ടറി വന്നതിന്റെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടോ ഇവിടെ?
2: മാറ്റം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അതെ, സമയം വന്ന് മാറ്റങ്ങൾ ഓരോന്നും തുടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങളൊക്കെ.
1: എന്താ കുടുംബശ്രീയെ പറ്റിയുള്ള അഭിപ്രായം എന്താ?
2: കുടുംബശ്രീ വലിയ ഐക്യമായിട്ട് എല്ലാരും നല്ല രീതിയിൽ പോകുന്നുണ്ട്. വഴക്കൊന്നുമില്ലാതെ പോകുന്നൊരു കുടുംബശ്രീയാണ്. സന്തോഷം, എല്ലാരും കൂടെ കൂടി സന്തോഷത്തോടുകൂടി തന്നെ പോകുന്നത്.
1: പ്രത്യേകിച്ച് വേറെ പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലല്ലോ?
2: ഒരു പിണക്കവും ഇല്ല, ഹാപ്പിയാണ്.
1: യെസ്, അങ്ങനെ സെക്രട്ടറിയും പ്രസിഡന്റിനെയും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Fashionum trendum ini swapnamalla. Ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail, Kottarakara. Bhavana, a complete fashion destination.

0: പെണ്ണരങ്ങാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സദാനന്ദപുരം കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ്. അപ്പൊ കല്യാൺ കുടുംബശ്രീയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നു.
1: കല്യാൺ കുടുംബശ്രീയിലെ അടുത്ത ആളെ പരിചയപ്പെടാം. ചേച്ചിയുടെ വീട്ടിലോട്ടാണ് ഞങ്ങൾ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അതിഥികളായിട്ട് വന്നപ്പോ ആദ്യം തന്നെ ചായ ഇടാന്ന് പറഞ്ഞു, പിന്നെ നാരങ്ങയുള്ള കൊണ്ടുവന്നു, അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള കുറെ സൽക്കാരങ്ങളൊക്കെ തന്നു. എന്തായാലും മനസ്സും വയറും ഒക്കെ നിറഞ്ഞു, ഒരുപാട് സന്തോഷം. പേരെന്താണ്?
2: സുജാത.
1: സുജാത, ചേച്ചി എവിടെയും വർക്ക് ചെയ്യുന്നുണ്ടോ മുന്നേ?
2: ഇല്ല, വർക്ക് ചെയ്യുന്നില്ല.
1: വീട്ടിൽ തന്നെ?
2: വീട്ടിൽ.
1: ഇവിടേക്ക് വിവാഹം ചെയ്ത് വന്നാണോ? ഇവിടെയാണോ സ്വദേശം?
2: ഇവിടെ വിവാഹം ചെയ്ത് വന്നതാ.
1: അപ്പൊ ശരിക്കുള്ള സ്ഥലം?
2: പത്തനംതിട്ട ഓമല്ലൂര്.
1: പത്തനംതിട്ട ഓമല്ലൂരാണ്. അപ്പൊ പത്തനംതിട്ട അത്യാവശ്യം ദൂരം ഉണ്ട് കൊട്ടാരക്കരക്ക്. എങ്ങനെ തോന്നുന്നു, എത്ര വർഷമായി ഇപ്പൊ ഇവിടെ?
2: ഞാൻ ഇവിടെ വന്നിട്ട് 32 വർഷമായി.
1: 32 വർഷം. 32 വർഷത്തില് ഒരുപാട് ഓർമ്മകൾ, നല്ല ഓർമ്മകളൊക്കെ കൊട്ടാരക്കര സമ്മാനിച്ചോ?
2: കൊട്ടാരക്കര നല്ല ഓർമ്മകളാണ് സമ്മാനിച്ചിരിക്കുന്നത്.
1: സ്വന്തം നാട്ടിലേക്കാൾ ഉപരി ഇപ്പൊ ഈ നാടുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ?
2: ഉണ്ട്.
1: വീട്ടിൽ വേറെ ആരൊക്കെയുള്ള?
2: ഇവിടെ ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ. മൂത്തമ്മ വിദേശത്ത്, ഇളയമാൻ പോണ്ടിച്ചേരി ബിസിനസ് ആയിട്ട്.
1: എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് തോന്നാനായിട്ടുള്ള കാരണം?
2: നമ്മുടെ ഹസ്ബൻഡിന്റെ നാട്ടിൽ വന്ന് അവിടെ 32 വർഷം കൊണ്ട് ജീവിക്കുമ്പോൾ അവിടെ അവിടവുമായിട്ടല്ലേ ഒത്തിരി അടുത്ത് ഇടപഴകുന്നത്. നമ്മുടെ നാടുമായിട്ടല്ലോ, അങ്ങനെയുള്ള അറ്റാച്ച്മെന്റ്.
1: ഇപ്പൊ കല്യാൺ കുടുംബശ്രീയിൽ ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ചേച്ചിയാ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ അടിയും വഴക്കൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നും അല്ല, ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകണമായിരുന്നു.
2: വർഷത്തില് ഇപ്പം ഈ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നത് ഈ വർഷം ഇത്രയും നാളെ ഞാനായിരുന്നു. ഞാന് ഇപ്പൊ ഒരു മാസമായി അടുത്ത ഒരു അതിഥിക്ക് സ്ഥാനം കൈമാറ്റിയിട്ട്, അതുവരെ ഞാനാ ഇത് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ അറിയാൻ പറ്റുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
1: കുറച്ച് വ്യക്തമായിട്ട് ഈ കുടുംബശ്രീയെ പറ്റി അറിയാം.
2: അറിയാം.
1: ശരി, ആ കുറച്ചുകൂടെയൊക്കെയുള്ള വ്യക്തത നമുക്ക് വരുത്തണം. ഞാൻ ഒന്നുകൂടി അടുത്തേക്ക് വരും കേട്ടോ.
0: പെണ്ണരങ്ങിൽ നമുക്കൊരു ചെറിയ ബ്രേക്കാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: പോളിയോ എന്ന പകർച്ചവ്യാധിയിൽ നിന്നും നമ്മുടെ വരും തലമുറയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിനായി രാജ്യമൊട്ടാകെ June 28 ദേശീയ പോളിയോ നിർമാർജ്ജന തീവ്രയത്ന ദിനമായി ആചരിക്കുകയാണ്. ഈ മാരക രോഗത്തെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ. ജനിച്ച ദിവസം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും പോളിയോ പ്രതിരോധ തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. ഒരു കുട്ടി പോലും ഈ പ്രതിരോധ പരിപാടിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മുൻപ് സാധാരണ പ്രതിരോധ പട്ടിക പ്രകാരമോ അല്ലെങ്കിൽ മുൻപത്തെ ക്യാമ്പയിനുകളിലോ പോളിയോ മരുന്ന് നൽകിയിട്ടുള്ളതാണെങ്കിൽ പോലും June 28 വീണ്ടും തുള്ളി മരുന്ന് നൽകേണ്ടതാണ്. നാളെ രാവിലെ മുതൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിൽ പോളിയോ ബൂത്തുകൾ സൗജന്യമായി പ്രവർത്തിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യകരമായ നാളേക്കായി പോളിയോ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാ മാതാപിതാക്കളും പൊതുജനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക.
4: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പെണ്ണരങ്ങാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സദാനന്ദപുരം കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ്. അപ്പൊ കല്യാൺ കുടുംബശ്രീയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നു.
1: നമസ്കാരം.
2: നമസ്കാരം.
1: പേരെന്താണ്?
2: പേരെ വത്സല.
1: എന്താ ഇവിടെ നാട്? ഇവിടെ അടുത്ത് തന്നെയാണ്
2: നാട്. എന്റെ സ്വന്തം നാട് ആലപ്പുഴയാണ്. എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് വന്നത് കൊല്ലം ജില്ലയിലാണ്. ഇവിടെ ജോലി ഇവിടെ സദാനന്ദപുരത്തായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സെറ്റിൽ ആയതാണ്.
1: ഇവിടെ സെറ്റിൽ ആയതാണ്.
0: അടിപൊളി. അപ്പോ ഈ ആലപ്പുഴയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്കുള്ള വ്യത്യാസം എന്താ?
2: ഒരുപാട് വ്യത്യാസമുണ്ട്.
1: എന്റെ
2: നാടെന്ന് പറഞ്ഞാൽ കുട്ടനാടിനോട് ചേർന്ന് വയലമ്പുഴയൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് ഇവിടെ ഒരു ഉയർന്ന സ്ഥലത്തും ഞങ്ങളുടെ അവിടെ ചക്കയും പിന്നെ റബ്ബർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെ അതെല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്.
0: ഇവിടെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ
2: അവിടെയുണ്ട്.
0: അപ്പൊ ആലപ്പുഴയ്ക്ക് പോകാറുണ്ടോ?
2: ഉണ്ട്.
0: ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. നാട് മിസ് ചെയ്യുന്നുണ്ടോ?
2: നാട് മിസ് ചെയ്യുന്നുണ്ട് നന്നായി.
0: ഇവിടെ വീട്ടിലാരൊക്കെയുള്ള?
2: ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രമാണ് ഇപ്പോഴുള്ളത്. രണ്ട് പെൺകുട്ടികൾ, രണ്ടുപേരും വിവാഹം കഴിച്ച് ഒരു കൊച്ചുമോനുണ്ട്.
0: എന്താ അഭിപ്രായം നമ്മുടെ കുടുംബശ്രീയെ പറ്റി?
2: കുടുംബശ്രീയില് ഞാനിപ്പം പുതിയ ഒരാളാണ്. പുതിയ ആളാ. അപ്പം ഞാൻ ഈ കുടുംബശ്രീയിൽ വന്നിട്ടിപ്പം ഒരു 8 മാസം അത്രയേ ഉള്ളൂ.
0: 8 മാസം മുന്നേ വേറെ ഏതെങ്കിലും കുടുംബശ്രീയിൽ പ്രവർത്തിച്ചു?
2: കുടുംബശ്രീയില് പിന്നെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അതിനകത്തൊന്ന് പിന്മാറി. ഇപ്പൊ ആ കുടുംബശ്രീയും ഇല്ല. അപ്പം പുതിയൊരു ഇതിലെ ചേരാമെന്ന് വിചാരിച്ചു.
0: അപ്പൊ ചേർന്ന് 8 മാസം കൊണ്ട് ഇവര് തന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഹാപ്പിയാണ്.
2: ഹാപ്പിയാണ്.
0: ഒരു പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഇനിയിപ്പോ 8 മാസം കഴിഞ്ഞ് കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതിന്റെ നേതൃസ്ഥാനത്തേക്കൊക്കെ വരണം.
2: വരാം.
0: അതെല്ലാവരും കൂടിയാണല്ലോ പറയേണ്ടത്. അതുകൊണ്ടാണ് അടുത്ത ആളിന്റെ പേരെന്താണ്?
3: സതീദേവി.
0: സതീദേവി, ചേച്ചി ചന്ദനക്കുറിയൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയ രാവിലെ കുളിച്ചിട്ടിരുന്നതാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടിൽ മോനും ഞാനും.
0: ഈ കുടുംബശ്രീയിൽ ഇപ്പോ തുടക്കം മുതലേ ഉണ്ടോ?
3: ഉണ്ട്.
0: എല്ലാരെ പറ്റി എന്താ അഭിപ്രായം?
3: നല്ല അഭിപ്രായം.
0: നല്ലൊരു ഓക്കെയാണോ? ഈ സതീദേവി ചേച്ചി അധികം മിണ്ടാത്ത ആളാണോ?
2: അല്ല, വളരെ വളരെ വാചാലമായിട്ട് സംസാരിക്കുന്ന ആളാണ്.
4: കുടുംബശ്രീയിലുള്ള ആക്റ്റീവായിട്ടുള്ള ആളാണ്.
0: പിന്നെ എന്തുകൊണ്ടാ ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോ ചേച്ചി ഇങ്ങനെ പറയാനുള്ളത്?
3: അറിയാൻ വയ്യ എന്നുള്ള ഒരു പേടിയുണ്ട്.
0: ഇനി ഞാൻ എന്തെങ്കിലും ചോദിക്കൂ എന്നുള്ളൊരു പേടിയുണ്ട്.
3: അല്ല, അതൊന്നുമല്ല. ഞാൻ നല്ലപോലെ ചിരിക്കുകയും സംസാരിക്കുക എല്ലാം ചെയ്യും ഇവിടെ.
0: അപ്പൊ ആ ചിരിയും ആ സംസാരമാണ് ഇവിടെ വേണ്ടത്. അത് വരുമല്ലോ അല്ലേ?
3: വരും.
0: കുടുംബശ്രീയില് ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെയാണ്. എന്തായാലും അടുത്ത ആളെ പരിചയപ്പെടുന്നതിന് മുന്നേ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നത് നമ്മൾക്ക് ഇപ്പോൾ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Cheta, veetilekku saadhanangal vaangande.
3: Seniyarchu vaangane, Aljo special offers undallo.
2: Adene, ella sini yar divasangalum special offers undu nammude Aljoil.
3: Aljo, vilakuruvinde vismayam.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummanur.

0: യെസ് വെൽക്കം ബാക്ക് ടു പെണ്ണരങ്ങ്. കല്യാൺ കുടുംബശ്രീയുടെ പോണ് സദാനന്ദപുരത്താണ് നമ്മളുള്ളത്.
1: അപ്പൊ നമ്മൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ കല്യാൺ കുടുംബശ്രീയിൽ ഇതേ അടുത്താണ് നമുക്ക് പരിചയപ്പെടാം. ഇനി ഏകദേശം 3 പേരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒന്ന് രണ്ട് പേർക്ക് ചില കാരണങ്ങൾ കൊണ്ട് എത്താനായിട്ട് സാധിച്ചില്ല. ഒരാള് ചിലപ്പം വരുമെന്ന് പറയുന്നു. പേരെന്താണ്?
2: സാലി.
1: സാലി, ചേച്ചിയുടെ സ്വദേശം ഇവിടെ അടുത്താണ്.
2: എന്റെ വീട് ഇവിടെ കോട്ടുമുക്കിന്.
1: വീട്ടിൽ ആരൊക്കെയുള്ളേ?
2: ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് രണ്ട് പെൺമക്കളായിരുന്നു. അത് മൂത്ത മോളെ മാന്നാർ വള്ളക്കാലിയിൽ അയച്ച്, മോള് മരിച്ചുപോയി 25 വയസ്സുള്ളപ്പം. ആട്ടി വീണു. പിന്നെ ഇളയ മോളെ കോഴഞ്ചേരി പുന്നക്കാട് അയച്ചു.
1: അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ദിവസങ്ങളിൽ ഇങ്ങനെ എല്ലാരുമായിട്ട് ഒത്തുകൂടുന്നത് ശരിക്കും ഒരു ഹാപ്പിയല്ലേ?
2: ഞങ്ങള് വളരെ സന്തോഷത്തിലാണ്. ശനിയാഴ്ച ആവണേ എന്നിങ്ങനെ നോക്കിയിരിക്കും.
1: കാരണം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, അവരുടെ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്.
2: ശരിയാണ്.
1: എപ്പോഴാണ് ഇങ്ങനെ കുടുംബശ്രീയിലേക്ക് വരാൻ ഒരു തീരുമാനം എടുത്തേ?
2: കുടുംബശ്രീയിലേക്ക് വരാൻ 4 വർഷമായി തുടങ്ങിയിട്ട്.
1: കുടുംബശ്രീയില് 4 വർഷം കൊണ്ട് ഈ കുടുംബശ്രീ വിട്ടു പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ?
2: ഇടയ്ക്കൊന്ന് തോന്നിയായിരുന്നു. അത് സാമ്പത്തികമായിട്ടുള്ള എന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നടന്നു വരുന്നതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങ്
1: ഓക്കെ
2: ആയി. സന്തോഷം. പുള്ളിക്കാരിക്ക് ആദ്യം ഒരു മടി ദൂരെ നിന്ന് നടന്നു വരാൻ വേണ്ടി. പിന്നെ സാമ്പത്തികമായിട്ടും മറുപടി ഞങ്ങൾ പറഞ്ഞു, സാമ്പത്തികം പ്രശ്നമല്ല, അമ്മാമ എന്നും തുടർച്ചയായിട്ട് ഞങ്ങളുടെ കുടുംബശ്രീ വരണം. പോകാൻ തുടങ്ങുമ്പോൾ ഒന്നും ഞങ്ങൾ പിടിച്ചു നിർത്തിയില്ല. ഇപ്പൊ അടിച്ചു കളഞ്ഞാലും പോകത്തില്ല. അതുപോലെ ഞങ്ങളുടെ കൂടെ നിൽക്കുക.
1: കൂടെ, അതെ, നിങ്ങൾ ഇങ്ങനെ കൂടെ നിർത്തും എന്നുള്ളതാണ് കേട്ടോ. അതൊരു വലിയ വിജയം തന്നെയാണ് ഈ കുടുംബശ്രീയിലെ. അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാൻ. പേരെന്താണ്? ലിജി. ചേച്ചി ഇപ്പൊ എത്ര വർഷമായി കുടുംബശ്രീയിൽ?
3: 3 വർഷമായിട്ടേ
1: ഉള്ളൂ. അപ്പൊ പുതിയ ആളാണ്. നേരത്തെ കുടുംബശ്രീയിൽ വല്ലതും ഉണ്ടായിരുന്നോ? അപ്പൊ എന്താണ് കുടുംബശ്രീന്ന് ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്? ഇവിടുന്നാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്, ഏജ് കൂടിയ ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരോടൊപ്പം ചേർന്ന് പോകാനായിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രയാസം നേരിട്ടായിരുന്നു?
3: യെസ്,
1: തീർച്ചയായിട്ടും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: ഹസ്ബൻഡ്, 2 കുട്ടികള്, ഹസ്ബൻഡിന്റെ അപ്പയും അമ്മയും.
1: ശനിയാഴ്ച ദിവസങ്ങളിൽ മുടങ്ങാതെ എത്താറുണ്ടോ?
3: എല്ലാ ദിവസവും ഇല്ല, ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. വരുന്നു മാക്സിമം.
1: അസ്വസ്ഥതയുള്ളവരെയും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും.
3: അതെ അതെ,
1: അതാണ് വേണ്ടത്. യെസ്, പെണ്ണരങ്ങിൽ എന്തായാലും കുറച്ച് ബ്യൂട്ടിഫുൾ ട്രാക്സ് വരുന്നുണ്ട് ബാക്ക് ടു ബാക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കും.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് ഇഷ്യൂ ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മുതൽ ഡെർമറ്റോളജി ഒപിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: പെണ്ണരങ്ങാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സദാനന്ദപുരം കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ്. അപ്പൊ കല്യാൺ കുടുംബശ്രീയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നു.
1: അവസാനത്തെ അയാൾ കുഞ്ഞു മോളുമായിട്ട് വന്ന ഒരാളും കൂടിയുണ്ട്. പേരെന്താണ്?
2: രാജലക്ഷ്മി.
1: രാജലക്ഷ്മി, ഇവിടെ അടുത്താണോ സ്വദേശം?
2: ഇപ്പൊ
1: എത്ര വർഷമായി ഇവിടെ കുടുംബശ്രീയില്?
2: 2 വർഷം.
1: 2 വർഷം. ഓക്കെ, ഈ 2 വർഷത്തിനിടയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം ആരെങ്കിലും കൊഴിഞ്ഞു പോയിട്ടുണ്ടോ?
3: മൂന്നല്ല, 4 പേര് പിരിഞ്ഞു പോയി. അവര് സ്വമേധയാ പിരിഞ്ഞു പോയതാ. ഞങ്ങളുടെ പ്രശ്നത്തിലോ യാതൊരു പ്രശ്നം ഉണ്ടായിട്ട് പോയതല്ല. അവരുടെ അസ്വസ്ഥത കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും അവര് സ്വമേധയാ പിരിഞ്ഞു മാറിയതാ. 4 പേര് ഇതിൽ നിന്ന് മാറി, 3 പേര് പുതിയതായിട്ട് ആഡ് ചെയ്യുകയും ചെയ്തു.
1: യെസ്. അപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: ഹസ്ബൻഡ്, അമ്മ, മക്കള്.
1: 2 പേരുണ്ട്. 2 പേരെയും കൊണ്ട് കുടുംബശ്രീക്ക് വരാണ്. മൂത്ത മോനും ഉണ്ട്, ഇളയ മോളും ഉണ്ട് അല്ലേ. അപ്പൊ ഇവര് വീട്ടില് ഒറ്റക്കാക്കിട്ട് വരാനുള്ള മടി ഉണ്ടാണോ?

0: വരുന്നെന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവന്നത് കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്കും അവരെ കാണാനായിട്ട് സാധിച്ചു. മോളെ പേരെന്താ? അമ്മയ്യ. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ഒരാളെയും കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്തായാലും കുടുംബശ്രീയിലേക്ക് വന്നതല്ലേ, അപ്പൊ നമ്മൾ പരിചയപ്പെടാതെ വിടുന്ന ശരിയല്ലല്ലോ. പേരെന്താ?
1: അമൽ.
0: അമലിന്റെ സ്ഥലം എവിടാ? കരിക്കം. അപ്പൊ കരിക്കത്ത് ഏത് സ്കൂളിലാണ് അമൽ പഠിക്കുന്നത്?
1: സെന്റ്
0: മേരീസിലെ പഠിക്കുന്നത്. ഏത് ക്ലാസ്സിലാ?
1: ഏഴ്.
0: ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അമലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർട്സ് ആണോ സ്പോർട്സ് ആണോ? പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ആണോ ഇഷ്ടം, അതോ ഓടാനും ചാടാനും ഒക്കെ ആണോ ഇഷ്ടം? സ്പോർട്സ് ആണ്. സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ?
1: അങ്ങനെ വേറൊന്നുമില്ല, ഓട്ട മത്സരം, ജമ്പിങ് അങ്ങനെയൊക്കെയുണ്ട്.
0: ഈ മൊബൈൽ ഇങ്ങനെ എപ്പോഴും നോക്കി യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒഫീഷ്യൽ ക്യാമറമാൻ ആക്കിയിരിക്കുകയാണ് അമലിനെ. അപ്പൊ അമൽ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന അമ്മ വഴക്കുറയോ ഫോൺ നോക്കി കഴിഞ്ഞാൽ?
1: അങ്ങനെ വഴക്കൊന്നും എപ്പോഴും എടുത്ത വഴക്കുറയോ?
0: എപ്പോഴും എടുക്കാറുണ്ടോ? അമല് പാട്ട് പാടും? ചുമ്മാ കള്ളം പറയരുത്. എന്നാലും നമുക്ക് വേണ്ടി ഒരു പാട്ട് എപ്പോഴെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. അങ്ങനെ അമലിനെ കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമ്മുടെ ആദ്യത്തെ നമ്മുടെ സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യെസ് വെൽക്കം ബാക്ക് ടു പെണ്ണരങ്ങ്. കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ്, സദാനന്ദപുരത്താണ് നമ്മളുള്ളത്.
1: അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വ്യത്യസ്തമായ ഒരു പേരോടുകൂടിയ കുടുംബശ്രീയിൽ നമ്മൾ എത്തുന്നതെന്നുള്ള കാര്യം. ഈ കുടുംബശ്രീയുടെ പേര് കല്യാൺ എന്നാണ്. കല്യാണി എന്നുള്ള കുടുംബശ്രീയിൽ എപ്പോഴോ പോയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ കല്യാൺ എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബശ്രീയിൽ അങ്ങനെ പോയിട്ടില്ല. അപ്പൊ പേരിന്റെ പിന്നിലെ ചരിത്രവും ഈ കുടുംബശ്രീ രൂപീകരിച്ച കാര്യങ്ങളും കഥകളും കൊഴിഞ്ഞു പോയ ആൾക്കാരെ പറ്റിയും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയണം. പഞ്ചായത്ത് തലത്തിലാണെങ്കിലും വാർഡ് തലത്തിലാണെങ്കിലും ഒരു പരിപാടികൾ നടക്കുമ്പോൾ നിങ്ങൾ അതിനെ പങ്കെടുക്കുക, അതിൽ നിങ്ങളുടേതായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും.
2: എന്റെ പേര് സുജാത പി ആർ. ഈ കല്യാൺ കുടുംബശ്രീയിലെ രണ്ട് സുജാതമാരുണ്ട്, അതുകൊണ്ടാണ് സുജാത പി ആർ എന്ന് പറഞ്ഞത്. ഒന്ന് സുജാത വി ആർ ആണ്. അങ്ങനെ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് പോലും ആളിന്റെ പേര് തെറ്റിപ്പോവും. 2021 ഞങ്ങളുടെ കുടുംബശ്രീ രൂപീകരിച്ചത് ഫെബ്രുവരി മാസം. അന്ന് മുതൽ ഇന്ന് വരെയും കുടുംബശ്രീ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഇതിൽ വായ്പകൾ കൊടുക്കുകയും അത് തിരിച്ചെടുക്കുകയും അത്തച്ചിട്ടി നടത്തുകയും ചെറിയ ചെറിയ ഫംഗ്ഷനുകൾ നടത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് പുതിയ കാര്യങ്ങളൊക്കെ രൂപീകരിക്കണമെന്ന് എല്ലാവരും കൂടെ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ വരം. കല്യാൺ എന്ന പേര് വരാൻ കാരണം വനജാകൃഷ്ണന്റെ മകൻ കല്യാൺ സിൽക്കില് ജോലിക്ക് പോയി. അന്ന് തൊട്ട് അന്ന് അവളിട്ട പേരാണ്, വനജാകൃഷ്ണൻ എന്ന വ്യക്തി ഇട്ട പേരാണ് കല്യാൺ. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബശ്രീക്ക് കല്യാൺ എന്ന പേര് രൂപീകരിച്ചത്.
0: കല്യാൺ കുടുംബശ്രീയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന ദിവസമായിരിക്കും കേൾക്കുക കേട്ടോ. അപ്പോ ഇവർക്ക് ഗെയിം സെഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് സെഗ്മെന്റ് ഉണ്ട്, അങ്ങനെ കുറെ അധികം പാർട്ടൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാം വളരെ സന്തോഷത്തോടു കൂടി. ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: പേര് പോലെ തന്നെ ചതിയുടെയും വിശ്വാസവഞ്ചനയുടെയും ഒരു വലിയ കഥ പറയുന്ന സിനിമ 2022 പുറത്തിറങ്ങിയ ഒറ്റ എന്ന സിനിമയുടെ കഥയാണ് ഇന്ന് ക്ലാബോർഡിലൂടെ നമ്മൾ പറയുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബോർഡ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്.
1: ആ ദിവസം എന്താണ് സംഭവിച്ചതെന്നോ ആരാണ് ആക്രമിച്ചതെന്നോ ഇന്നും ഒരു പിടിയില്ല.
2: ആ
1: സംഭവത്തോടെ ഡേവിഡിന്റെ ഓർമ്മ പോയി.
3: എനിക്ക് പേടിയാവും, എന്തൊക്കെയോ വരാൻ പോണ പോലെ.
0: തീവണ്ടി എന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഫെലിനി ടിപിയാണ് ഈ കിടിലൻ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ ഷാജി നടേശനും ഒപ്പം തമിഴ് നടൻ ആര്യയുടെ നിർമ്മാണ കമ്പനിയായ ദി ഷോ പീപ്പിളും ചേർന്നാണ് ഈ വലിയ പ്രോജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് വന്നാൽ മലയാളികളുടെ പ്രിയങ്കരനായ കുഞ്ചാക്കോ ബോബനും നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയ തെന്നിന്ത്യൻ സൂപ്പർ താരം അരവിന്ദ് സ്വാമിയുമാണ് പ്രധാന വേഷങ്ങളിൽ ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത്.
4: അങ്ങനെയാണ് അസേനാരവനെ ചെല്ല പേരിട്ട് വിളിച്ചിരുന്നത്.
0: ഇവർക്കൊപ്പം ഈഷ റബ്ബ, ബോളിവുഡ് താരം ജാക്കി ഷെറോഫ്, നരേൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു അതുലക നായകന്റെ കൂടെ ഒരു യുവാവ് നടത്തുന്ന യാത്രയും ആ യാത്രയിലൂടെ അയാളുടെ ഓർമ്മകൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. തിയേറ്ററുകളിൽ എത്തിയപ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചതെങ്കിലും അരവിന്ദ് സ്വാമിയുടെയും ചാക്കോച്ചന്റെയും മാസ് സ്ക്രീൻ പ്രസൻസും സിനിമയുടെ സ്റ്റൈലിഷായ മേക്കിങ്ങും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഒരു റോഡ് മൂവി ത്രില്ലർ എന്ന നിലയിൽ മലയാളികൾക്ക് വളരെ പുത്തൊരു അനുഭവമായിരുന്നു ഒറ്റ സമ്മാനിച്ചത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: കിച്ചു എന്ന സിനിമയുടെ കഥയിലേക്ക് വിശദമായിട്ട് കടന്ന് മുംബൈയിൽ ജീവിക്കുന്ന കിച്ചു എന്ന ചെറുപ്പക്കാരിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അവന് ലണ്ടനിൽ പോയി സെറ്റിലാകണമെന്ന വലിയൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഒരുപാട് പണം ആവശ്യമാണ്. ഈ സമയത്താണ് ജാക്കി ഷറഫ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്യാങ് അവനെ തേടിയെത്തുന്നത്. അവർ അവനൊരു വലിയ ഓഫർ നൽകുന്നു. ഡേവിഡ് എന്നൊരാളുമായിട്ട് ചങ്ങാത്തം കൂടുകയും അയാളുടെ പഴയ ഓർമ്മകൾ തേകി കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് അവനെ ഏൽപ്പിക്കുന്ന ദൗത്യം.
1: ആ ട്രാവൽ ഏജൻസി പോയി, അതാ വൈകിയത്. സ്വീഡനിലും അത്യാവശ്യം ഗോൾഡൻ വിസ പരിപാടി ഉണ്ട്. പക്ഷേ കിച്ചു, ഒരാൾക്ക് മിനിമം 100,000 യൂറോ എങ്കിലും വേണ്ടി വരും.
2: ഇവിടെ ഒരു സാധാരണ വിസയ്ക്കുള്ള സാധാരണ രൂപ സംഘടിപ്പിക്കാൻ നട്ടം തിരിയ, അപ്പോഴോ യൂറോയും ഗോൾഡും. എന്റെ പൊന്നു, നടക്കണ കാര്യമല്ലോ ആലോചിക്കും.
0: ഡേവിഡ് പണ്ടൊരു വലിയ ഗ്യാങ്സ്റ്റർ ആയിരുന്നു. എന്നാൽ ഒരു വെടിവെപ്പിൽ ഓർമ്മ നഷ്ടപ്പെട്ട് ഇപ്പോൾ വളരെ സാധാരണക്കാരനായി ജീവിക്കുകയാണ്. ഡേവിഡിന്റെ ഓർമ്മകൾ തിരികെ കിട്ടിയാൽ മാത്രമേ ഒരു വലിയ സ്വർണശേഖരം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആ ഗ്യാങ്ങിന് കണ്ടെത്താൻ സാധിക്കൂ. അങ്ങനെ പണത്തിന് വേണ്ടി കിച്ചു ഈ ദൗത്യം ഏറ്റെടുക്കുകയും ഡേവിഡുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഡേവിഡിന്റെ ഓർമ്മകൾ ഉണർത്താൻ വേണ്ടി അവർ ഒരുമിച്ച് മുംബൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് ഒരു ബുള്ളറ്റിൽ റോഡ് യാത്ര ആരംഭിക്കുന്നു. ഈ യാത്രക്കിടയിൽ അവർ പലതവണ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഓരോ ആക്രമണങ്ങളെയും ഡേവിഡ് നേരിടുന്ന രീതി കാണുമ്പോൾ കിച്ചുവിന് മനസ്സിലാകുന്നുണ്ട്, തന്റെ കൂടെയുള്ളത് വെറും ഒരു സാധാരണക്കാരനല്ല, മറിച്ച് വളരെ അപകടകാരിയായ ഒരു മനുഷ്യനാണെന്ന്.
3: നീ എന്താ വിളിച്ചത്?
4: അയാള് തന്നെ അങ്ങനെ വിളിച്ചോണ്ടിരുന്നെ. ദാവൂന്ന് 30 കോടി സ്വർണം.
3: എന്താ പറഞ്ഞു? നീ ഇപ്പൊ എന്താ പറഞ്ഞത് കിച്ചു? നീ ഇപ്പൊ എന്താ പറഞ്ഞത്?
0: യാത്രയുടെ പല ഘട്ടങ്ങളിലും കിച്ചുവും ഡേവിഡും തമ്മിൽ നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ സിനിമയുടെ രണ്ടാം പകുതിയിലും ക്ലൈമാക്സിലും നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ട്വിസ്റ്റുകളാണ്. അങ്ങനെ അവസാനം ആരൊക്കെയാണ് പരസ്പരം ചതിക്കുന്നത്, ആർക്കൊക്കെയാണ് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നത് എന്നൊക്കെ വളരെ ഉദ്വേഗജനകമായി കാണിച്ച് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സിലൂടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആ പുതിയ മഠം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷെൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
1: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിൽ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ട് ആണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
0: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000 കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ

0: എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ, കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആറളം പുക്കുണ്ടിൽ RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിനും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്തമാസം 4-ന് ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി എംഎൽഎ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,05,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്

0: ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: പിറ്റേന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിലെ അഭിനേതാക്കളുടെ പ്രകടനവും സാങ്കേതിക മികവും തന്നെയാണ്. എക്കാലത്തും ചോക്ലേറ്റ് ഹീറോയായും കുടുംബനായകനായും നമ്മൾ കണ്ടിട്ടുള്ള ചാക്കോച്ചൻ കിച്ചു എന്ന കഥാപാത്രത്തിലൂടെ വളരെ വ്യത്യസ്തമായ ഒരു മുഖമാണ് കാണിച്ചു തന്നത്.
1: അണ്ണൻ, ഇതൊക്കെ ഓർമ്മ വന്നോ?
2: നീയല്ലേ കുടിച്ചിട്ട് പറഞ്ഞത്?
1: ഞാന്?
2: നീ ആരാ? പെട്ടെന്ന് പറ, നീ ആരാ?
1: അണ്ണൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക?
2: കള്ളോന്ന് ആലോചിക്കാൻ നിൽക്കാതെ പറ, നീ ആരാ?
0: അദ്ദേഹത്തിന്റെ ആക്ഷൻ രംഗങ്ങളും ഡയലോഗ് ഡെലിവറിയും വളരെ മികച്ചതായിരുന്നു. എന്നാൽ സ്ക്രീനിൽ ഒരു കാന്തിക ശക്തിയെ നിറയുന്നത് അരവിന്ദ് സ്വാമി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ലുക്കും സ്വാഗും ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം ഒരു ഗ്യാങ്സ്റ്റർ എന്ന നിലയിലുള്ള ശരീരഭാഷയും ഗംഭീരമായിരുന്നു. ഇരുവരും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ സിനിമയുടെ മാറ്റുകൂട്ടി. ഇനി അണിയറ പ്രവർത്തനയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഗൗതം ശങ്കറിന്റെ ഛായാഗ്രഹണം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. മുംബൈ മുതൽ മംഗലാപുരം വരെയുള്ള റോഡ് യാത്രയുടെ ഓരോ ഫ്രെയിമും അത്രത്തോളം മനോഹരമായാണ് അദ്ദേഹം ഒപ്പിയെടുത്തിരിക്കുന്നത്.
1: ഞാൻ പണ്ടെന്താ വിളിച്ചിരുന്നത്?

0: അപ്പുവൻ ഭട്ടതിരിയുടെ എഡിറ്റിംഗും സിനിമയുടെ ത്രില്ലർ സ്വഭാവം ഒട്ടും ചോർന്നു പോവാതെ നിലനിർത്തി. എ എച്ച് കാശിഫ് ഒരുക്കിയ ഗാനങ്ങളും അരുൺരാജ് കന്നഡി ഒരുക്കിയ പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് നൽകിയ ഊർജ്ജം ചെറുതല്ല. പ്രത്യേകിച്ചും ആക്ഷൻ രംഗങ്ങളിലെ ബീജിയും പ്രേക്ഷകരെ സീരിയൽ പിടിച്ചെടുത്തതായിരുന്നു. തമിഴും മലയാളത്തിലുമായി ഒരേ സമയം ചിത്രീകരിച്ച ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 15 മുതൽ 20 കോടി രൂപ വരെയായിരുന്നു.
1: ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ശരിക്കും ഡേവിഡ് ആണോ?

ബോക്സ് ഓഫീസിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ശരാശരി കളക്ഷൻ നേടാനും പിന്നീട് ഒടിടി റിലീസിലൂടെ ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്താനും ഈ സിനിമയ്ക്ക് സാധിച്ചു. വ്യത്യസ്തമായ മേക്കിങ്ങിലൂടെ മലയാള സിനിമയിൽ അധികം പരീക്ഷിക്കപ്പെടാത്ത ഒരു റോഡ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ വളരെ ധൈര്യപൂർവ്വം നടത്തിയ ഒരു വലിയ ശ്രമം തന്നെയാണ് ഒറ്റ. അപ്പൊ എന്തായാലും ക്ലാബോർഡിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കാറായി. ഇതുപോലെ മറ്റൊരു മികച്ച സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. Till then, it's me RJ ശ്രീശാന്ത് signing off.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ஹலோ, குட் ஈவினிங் அண்ட் வெல்கம் டு மியூசிக் மப்பாஸ் வித் மீ ஆர்ஜே ஏலிக்குட்டி. புது புத்தன் சினிமகளிலே சூப்பர் டியூப்பர் ஆயிட்டுள்ள பாட்டுகளும் ஆயிட்டான மியூசிக் மப்பாஸில் ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. ആ പാട്ട് കേൾക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു കഥ ചൊല്ലാനുണ്ട്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഒരു പുതിയ പാട്ടല്ല, ഒരു പഴയ പാട്ടാണ്. ആ പഴയ പാട്ടിന്റെ ഒരു പുതിയ റീക്രിയേറ്റഡ് വേർഷൻ ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്.
1: Music Mappas.

ഇതെന്തുവാ ഞാൻ ഈ പറയുന്നത് എന്നിങ്ങനെ ആലോചിക്കുവാണെങ്കിൽ, നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന ഈ പാട്ട് ടൈറ്റിൽ എഴുതിയിരിക്കുന്നത് പൊന്നിൻ കട്ടായാണെന്നാലും എന്നാണ്. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പഴയ തലമുറയിലുള്ള ആൾക്കാർ പറയും, ഇത് കണ്ണപ്പനുണ്ണി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടല്ലേ എന്ന്. ആൻഡ് ഒരു 90s കിഡ്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയില് ജഗതി ചേട്ടൻ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടല്ലേ ഇത് എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ രണ്ട് സിനിമയിലെ പാട്ടുമല്ല, ഏറ്റവും പുതുപുത്തൻ ചിത്രം അനന്തൻ കാട് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. യെസ്, പൊന്നിൻ കട്ടായാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോകും എന്ന് നമ്മൾ പാടി നടന്ന ആ പാട്ട് നമ്മൾ കേൾക്കാനായിട്ട് പോകുവാണ് അപ്കമിങ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ആയിട്ടുള്ള അനന്തൻ കാട് എന്ന സിനിമയിലൂടെ. അപ്പൊ ആ പാട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇന്ന് നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ദാസേട്ടനും ജയചന്ദ്രൻ സാറും ഒറിജിനലി പാടിയിട്ടുള്ള സോങ് ആണ് ഇത്. ഈ ഭാസ്കരൻ സാറാണെങ്കിൽ പാട്ടിന് വേണ്ടിയിട്ടുള്ള വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. കെ രാഘവൻ സാറാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക് നൽകിയിട്ടുണ്ടായിരുന്നത്. ജി എൻ കൃഷ്ണകുമാർ ഡിറക്ട് ചെയ്ത്, മുരളി ഗോപി റൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പുതിയ ചിത്രത്തിലാണ് നമ്മൾ ഈ ഒരു പാട്ട് കേൾക്കാനും ആസ്വദിക്കാനുമായിട്ട് പോകുന്നത് കേട്ടോ. ആര്യ, ഇന്ദ്രൻ, സുനിൽ, നിഖില വിമൽ, മുരളി ഗോപി, അജയ്, ബോസ് വെങ്കട്ട് എന്നിവരൊക്കെ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ളൊരു അപ്കമിങ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് അനന്തൻ കാട് എന്നുള്ളത്. സോ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം നമ്മളുടെ സ്വന്തം മ്യൂസിക് മപ്പാസിലൂടെ. വിത്ത് മീ ആർജേലിക്കുട്ടി, കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ പ്രശസ്ത ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ രഞ്ജിത് നാഥന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡെർമറ്റോളജി ഒപ്പിയിൽ ഡോക്ടർ നവദീപ് രവികുമാറിന്റെ സേവനം ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 0474-296-2150. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: പറ്റാത്ത എന്തോ ഒന്നാണ് വിധിയാണ്. സോ വിധിയാണ് എന്റെ ശത്രു, പക്ഷേ ഞാൻ വിട്ടുകൊടുക്കില്ല.
1: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.

ഒരു മലയാളം പാട്ട് കേൾപ്പിച്ചാ അടുത്തത് ഒരു തമിഴ് പാട്ട് കേൾപ്പിക്കണം, അതെനിക്ക് നിർബന്ധം. അങ്ങനെ ഒരു തമിഴ് പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് പപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് പപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം നടിയായിട്ടുള്ള സ്വാസിക അഭിനയിച്ചിട്ടുള്ള, കൂടെ വിജയ് ആന്റണി സാറും അഭിനയിച്ചിട്ടുള്ള നൂറ് സ്വാമി എന്ന് പറയുന്ന തമിഴ് മൂവിയിലെ മായക്കനവോ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ.

ചിന്മയ ശ്രീപതിയും കപിൽ കപിലിനും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് മ്യൂസിക് ഈസ് കമ്പോസ്ഡ് ബൈ ബാലാജി ശ്രീറാം. ഈ പാട്ട് എഴുതിയിട്ടുള്ളത് മോഹൻ രാജനാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറിക്സില്, ബാലാജി ശ്രീറാമിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷനില് നമുക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെലോഡിയസ് ആയിട്ടുള്ള പാട്ടാണ് നൂറുസ്വാമി എന്ന മൂവിയിലെ മായ കനവോ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ഫ്ലൂട്ട്, വയലിൻ, തബല, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിജയ് ആന്റണി ഫിലിം കോർപ്പറേഷൻ, ഫാത്തിമ വിജയ് ആന്റണി കമ്പനിയാണ് ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. വിജയ് ആന്റണി സാറും സ്വാസികയും ഒപ്പം അജയ്, ദിഷാൻ, ലിജോ മോൾ ജോസ്, കരുണാസ്, ശക്തി, കാവ്യ അനിൽ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിലെ ലീഡ് റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. ശശി സാറാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ആൻഡ് ഡി ഒ പി ഇസ് ഡൺ ബൈ എസ് ബി ദർശൻ കിർലോഷ്. അപ്പോ ബാലാജി സാർ മ്യൂസിക് ചെയ്തിരിക്കുന്ന നൂറുസ്വാമിയിലെ മായ കനവ് എന്ന ഈ ഒരു മെലോഡിയസ് ട്രാക്ക് ആവട്ടെ ഇനി നമ്മുടെ മ്യൂസിക് മഫാസിൽ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

രാജ് സാറ് മ്യൂസിക് കമ്പോസ് ചെയ്ത് അദ്ദേഹവും ഹരിപ്രിയയും ചേർന്ന് പാടിയിട്ടുള്ള കൊത്ത ഫീലിംഗ് എന്ന് പറയുന്ന പാട്ട്. ഈ കൊത്താണ് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മലയാളികൾക്ക് കിങ് ഓഫ് കൊത്തയായിരിക്കും ഓടി മനസ്സിലേക്ക് എത്തുന്നത് അല്ലേ. പക്ഷെ ഈ ഒരു സിനിമയിലെ പാട്ടല്ലാട്ടോ ഇത്, നമ്മുടെ തെലുങ്ക് മൂവി ആയിട്ടുള്ള സിംഗീതം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് ഈ കൊത്ത ഫീലിംഗ് എന്നുള്ളത്.

12th ഈ ഒരു സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ശ്രീമണിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അഹില്യ ബംറു, അയാൻ, ശാലിനി, ശിവ, ബാനർജി എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയില് ലീഡ് റോള് കൈകാര്യം ചെയ്യുന്നത്. സംഗീതം ശ്രീനിവാസ റാവു ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നാഗ് അശ്വിനാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് കൊത്ത ഫീലിംഗ് ട്രാക്ക് ഫ്രം ദ മൂവി സംഗീതം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണ ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

எஸ் வி ஆர் பேக் ஆன் மியூசிக் மபாஸ் வித் மீ ஆர்ஜே ஏலிக்குட்டி. புது புத்தன் சினிமகளிலே புது புத்தன் ட்ராக்குகளான நம்ம மியூசிக் மபாஸிலூட கேட்டுக்கொண்டிருக்கிறது. அங்கே புத்தன் பாட்டுகளൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴേക്കും റീസെന്റ്ലി നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ആക്ട്രസ് ആയിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് കൈഡു. കൈഡുന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പവിഴമല്ലിയാണ്. അതിലെ സൂപ്പർ ഡാൻസും എല്ലാവരും വൈബ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് ആ ഒരു പാട്ടിനെ പറ്റിയല്ല, പറഞ്ഞു വരുന്നത് സാം സി എസ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഇമ്മോർട്ടൽ എന്ന് പറയുന്ന സിനിമയിലെ ലവ് യു എന്ന് പറയുന്ന ഒരു പാട്ടാണ് കേട്ടോ.

ഈ ഒരു പാട്ട് ഇനി നമ്മൾ അങ്ങോട്ട് വൈബ് ചെയ്യാനായിട്ട് പോകുന്ന പാട്ടായിരിക്കും. ബിക്കോസ് അതിലെ ഹുക്ക് സ്റ്റെപ്പുകളൊക്കെ ഭയങ്കര രസമാണ് എല്ലാവർക്കും പഠിച്ചെടുക്കാനും ഡാൻസ് കളിക്കാനും. സോ നമ്മൾ ആ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ഈ പാട്ട് പാടിയിട്ടുള്ളത് സാം സി എസും രേഷ്മ ശ്യാമും ചേർന്നുകൊണ്ടാണ്. പക്ഷെ ഈ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് കായഡുവും ജി വി പ്രകാശ് കുമാറും ആണ് കേട്ടോ. ഷാലി സി ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിന്നീട്ടുള്ളത്. ജി വി പ്രകാശ് കുമാർ, കായഡു, ടി എം കാർത്തിക്, കുമാർ നടരാജൻ, ലുല്ലു സഭാമാരൻ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത്. എ കെ ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മാരിയപ്പൻ ചിന്നയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അരുൺ രാധാകൃഷ്ണനാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമുക്കൊട്ടും താമസിക്കാതെ ഇമ്മോർട്ടൽ മൂവിയിലെ ലവ് യു എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഈ ഒരു പാട്ടിനെ റിമൈൻഡ് ചെയ്യുന്ന ഒരു സിനിമ ഇപ്പൊ നമ്മൾ മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട്. ചിന്ന ചിന്ന ആസയെന്ന് കേട്ടപ്പോൾ തന്നെ അത് ഏത് സിനിമയെന്ന് മനസ്സിലായി കാണുള്ളൂ. യെസ്, ചിന്ന ചിന്ന ആസയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് നമ്മൾ ഇനി മ്യൂസിക് മൊപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് ശുഭ വാരണാസി. ഭയങ്കര രസമാണ് ഈ ഒരു പാട്ട് കേൾക്കാനായിട്ടോ. കേൾക്കാൻ മാത്രമല്ല കണ്ടോണ്ടിരിക്കാനും വിഷ്വലിയും വളരെ സൂപ്പർബ് ആയിട്ടാണ് ഈ ഒരു പാട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വി നോ ദാറ്റ് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് കമ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന ഒരു മ്യൂസിക് കോമ്പോസിഷൻ ആണ്. ആ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു പാട്ടിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. കപിൽ കപിലനും ശിഖ ജോഷിയും ചേർന്നുകൊണ്ടാണ് ശുഭ വാരണാസി എന്നുള്ള ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ലിറിക്സ് സ്പെൻഡ് ബൈ ദ വൺ ആൻഡ് ഓൺലി അൻവർ അലി ആൻഡ്

ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാണ് കേട്ടോ. ആവണി മൽഹാർ, അജ്മൽ ഫാത്തിമ, പ്രവീൺ, സോണി മോഹൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ടിന്റെ കോറസ് പോർഷൻസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർക്കേഷൻസും വയലിൻ സോളോയും വീണയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഈ ഒരു പാട്ടിനെ യുണീക്ക് ആയിട്ട് നിർത്തുന്നതും. ആസ് വി ഓൾ നോ, ഇന്ദ്രൻ ചേട്ടൻ, മധുബാല മാം, അപർണ ബാലമുള്ളി, ജാഫർ സിദ്ദിഖ്, വിഷ്ണു അഗസ്ത്യ, തമ്പി രാമയ്യ എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ചിന്ന ചിന്ന ആസേ എന്നുള്ളത്. തിയേറ്ററിൽ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വർഷ വസുദേവ് ആണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഭിജിത് ബാബുജിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കില് അൻവർ അലി, ഉമാദേവി, വരുൺ ഗ്രോവർ, നാൻ മിത്തേക്ക്, ധന്യ സുരേഷ് മേനോൻ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിലെ പല പാട്ടുകൾക്കും ലിറിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ വളരെ സ്പെഷ്യലി ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. മ്യൂസിക് ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന, നമ്മളുടെ മനസ്സിനേക്ക് ഒന്ന് കാമാക്കാനും കൂളാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളാണ് ഗോവിന്ദ് വസന്ത ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തതിലെ ഒരു പാട്ടാണ് സുഖവാരണാസി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് കളയാം. നമ്മുടെ മ്യൂസിക് മുഫാസിലൂടെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ ഇങ്ങോട്ടും പോകണ്ടാക്കി പോലെ ശ്രേയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

അങ്ങനെ ബ്യൂട്ടിഫുള്ളായ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മപാസ് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്കാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ണടച്ചിരുന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ട്, റാം ഇൻ ലീല എന്ന് പറയുന്ന സിനിമയിലെ യാർ യാർ ഇവൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ ഇത്.

നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സിംഗർ സിത് ശ്രീറാം പാടിയിരിക്കുന്ന, സിത് ശ്രീറാമിന്റെ കൂടെ സവായി ഭട്ടും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ്. ഈ പാട്ടിന്റെ ലിറിക്സ് ഇസ് പെൻഡ് ബൈ മോഹൻ രാജൻ ആൻഡ് സുശാന്ത് സുധാകരൻ. പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് അങ്കിത് മേനൻ ആണ് കേട്ടോ. ഇതൊരു തമിഴ് പാട്ടാണെങ്കിലും ഇതിൽ ഹിന്ദി വോക്കൽസ് വരുന്നുണ്ട്. സോ ഹിന്ദി വോക്കൽസിന്റെ പോർഷൻ ആണ് സവായി ഭട്ട് പാടിയിട്ടുള്ളത്. തമിഴ് ലിറിക്സ് എഴുതിയിട്ടുള്ളത് മോഹൻ രാജൻ സാറും ഹിന്ദി ലിറിക്സ് എഴുതിയിട്ടുള്ളത് സുശാന്ത് സുധാകരൻ സാറുമാണ് കേട്ടോ. രാമചന്ദ്ര കണ്ണൻ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ കൂടിയാണ് രാം ഇൻ ലീല എന്നുള്ളത്. സോ നമ്മളുടെയൊക്കെ ലൈഫിലെ ആ ഒരു സ്പെഷ്യൽ പേഴ്സണെ നോക്കി യാർ യാർ ഇവൾ എന്ന് വളരെ സ്നേഹത്തോടു കൂടി പാടാനൊക്കെ ഇനി പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കീർത്തി സുരേഷിന്റെ ഒരു സൂപ്പർ ട്യൂബർ ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. പ്രസന്റിംഗ് ദ വൈബ്രന്റ് റിപ്പിപ്പി സോങ് ഫ്രം ദി മൂവി സത്യവാൻ സാവിത്രി. കൂടെ പാടാനും ആടാനും ഒക്കെ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇന്നാ പിടിച്ചോ സൂപ്പർ ക്യാച്ചി ആയിട്ടുള്ള ട്രാക്ക്. സാം സിയസ് ആണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിഫൈയിങ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ദിവാകർ, രേഷ്മ ശ്യാം എന്നിവർ ചേർന്നുകൊണ്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണിത്. മോഹൻ രാജനാണ് ഈ ഒരു പാട്ടിന്റെ ലിറിക്സ് പിൻ ചെയ്തിട്ടുള്ളത്. കീർത്തി സുരേഷ്, മിസ്കിൻ, ചറുകേഷ്, ബാലാ സരവണൻ, ശില്പ എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഡ്രംസ്റ്റിക്സ് പ്രൊഡക്ഷൻസിന്റെയും സി സ്റ്റുഡിയോസിന്റെയും ബാനറിൽ പ്രവീൺ എസ് വിജയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. സാം സിയസ് ബ്യൂട്ടിഫുള്ളി കമ്പോസ് ചെയ്തിരിക്കുന്ന ആ വൈബ്രന്റ് ആയിട്ടുള്ള ആ സൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. വിത്ത് മീ ആർ ജയിൽ കുട്ടി, ഓൺലി ഓൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കും.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
0: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ായിട്ടുള്ള ഇങ്ങനെ പാട്ടുകൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പൊ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദ സോങ് ഈസ് ടൈറ്റിൽ ആസ് ലഹർ ഫ്രം ദി മൂവി കോക്ടെയിൽ 2.
1: മ്യൂസിക് മപ്പ.

ഷാഹിദ് കപൂർ, കൃതി സനൂൻ, രശ്മിക മന്ദാന എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് കോക്ടെയിൽ 2. അതിലെ പാട്ടുകളെല്ലാം സൂപ്പർ ട്രെൻഡിങ് ആയിരുന്നു. ഹോമി അത്തൻജനിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് പ്രീതം ചക്രവർത്തിയാണ്. അമിതാഭ് ഭട്ടാചാര്യയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. അർജിത് സിംഗ് ആണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ തിയേറ്ററുകളിൽ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കോക്ടെയിൽ 2 എന്നുള്ളത്. ദിനേശ് വിജൻ, ലവ് രഞ്ജൻ, പ്രമിത ആർ വിജൻ, അങ്കൂർഗർ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ കോക്ടെയിൽ 2 ലഹർ എന്ന പാട്ട് കേൾക്കാനായിട്ട് പോവാണ് മ്യൂസിക് മപ്പാസിലൂടെ. സോ ലെറ്റ്സ് ദിസ് പ്യാർ കി ലഹർ വാഷ് ഓവർ യു. ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നെക്സ്റ്റ് വീക്കില്. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ലക്കുട്ടി സൈനിങ് ഓഫ്.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പകലിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഈ രാത്രിയുടെ നിശബ്ദതയിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഈ ഓട്ടമൊക്കെ എന്തിനു വേണ്ടിയാണെന്ന്. പുറമെ വലിയ ചിരിയൊക്കെ പാസാക്കി നടക്കുന്ന പലരുടെയും ഉള്ളിൽ ആർക്കും അറിയാത്ത കുറേ സങ്കടങ്ങളുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല കാര്യങ്ങൾ. ഓരോ ദിവസവും പുതിയ ഓരോ പരീക്ഷണങ്ങളാണ് ലൈഫ് നമുക്ക് നൽകുന്നത്. ചിലപ്പോൾ തോന്നും എല്ലാം കൂടി ഇട്ടറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോയാലോ എന്ന്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ മാറ്റിവെച്ച് വീണ്ടും ചിരിക്കും, വീണ്ടും ഓടും. അതുകൊണ്ടാണ് പറയുന്നത്, ജീവിതം അത്രയ്ക്ക് എളുപ്പമല്ല, പക്ഷേ നമ്മളത് ജീവിച്ചല്ലേ പറ്റൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും എത്രയും പെട്ടെന്ന് വലുതായിരുന്നെങ്കിലെന്ന്. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാം, ഇഷ്ടമുള്ളിടത്ത് പോകാം, ആരും വഴക്ക് പറയില്ല എന്നൊക്കെയായിരുന്നു അന്ന് നമ്മുടെ വിചാരം. എന്നാൽ വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ സ്കൂൾ കാലഘട്ടമായിരുന്നു ഏറ്റവും മികച്ചത് എന്ന്. ഉത്തരവാദിത്തങ്ങൾ ഓരോന്നായി തലയിൽ വീഴുമ്പോൾ, നാളെക്കുറിച്ചുള്ള ടെൻഷൻ ഉറക്കം കെടുത്തുമ്പോൾ, നമ്മളറിയാതെ ആഗ്രഹിച്ചു പോവും വീണ്ടും ആ പഴയ കുട്ടിയായിരുന്നെങ്കിലെന്ന്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് ജീവിതം നമുക്ക് തരുന്നത് മറ്റൊന്ന് എന്ന അവസ്ഥയാണ്. സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള ആ യാത്ര ഉണ്ടല്ലോ, അത് ആക്ച്വലി വലിയൊരു സ്ട്രഗിൾ തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സിനിമയിൽ കാണുന്ന പോലെ അത്ര കളർഫുൾ ഒന്നുമല്ല മനുഷ്യരുടെ പ്രണയം. ഒരുപാട് സ്നേഹിച്ചവർ പെട്ടെന്നൊരു ദിവസം യാതൊരു കാരണവുമില്ലാതെ നമ്മളെ വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട്. അതുവരെ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാകുമ്പോൾ വല്ലാത്തൊരു ഇരുട്ടാണ് ലൈഫിൽ. അവരെ മറക്കാനും കഴിയില്ല, എന്നാൽ പഴയതുപോലെ തിരിച്ചു വിളിക്കാനും കഴിയില്ല. ഫോണിലെ ഗാലറിയിൽ എവിടെയോ കിടക്കുന്ന പഴയ ഫോട്ടോസ് നോക്കി എന്തിനായിരുന്നു അവർ ലൈഫിലേക്ക് വന്നത് എന്ന് നമ്മൾ സ്വയം ചോദിക്കും. ചിലരെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചാലും അവർക്ക് നമ്മളെ മനസ്സിലായില്ല. ഈ നഷ്ടങ്ങളെയും വേദനകളെയും ഒക്കെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് ചിലരുടെ കാര്യമല്ല. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ലൈഫ് ഭയങ്കര ടഫായിട്ട് തോന്നുമ്പോൾ, ശ്വാസം മുട്ടുന്ന പോലെ തോന്നുമ്പോൾ, നമ്മളെ ചേർത്ത് പിടിക്കാൻ കുറച്ച് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതൊരു വലിയ ആശ്വാസമാണ്. നമ്മുടെ സങ്കടങ്ങൾ മുഴുവൻ ഒരു ചായയുടെ മധുരത്തിൽ അലിയിച്ചു കളയാൻ അവർക്ക് കഴിയും. നമ്മൾ എത്ര വലിയ പൊട്ടത്തരം കാണിച്ചാലും നീ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ അതാണ് പലപ്പോഴും നമ്മളെ വീണ്ടും മുന്നോട്ട് നയിക്കുന്നത്. പൈസയോ പ്രശസ്തിയോ ഒന്നും ആയിരിക്കില്ല. നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും കേൾക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഒപ്പമുണ്ടെങ്കിൽ, ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ പലരും രാവിലെ എഴുന്നേറ്റ് ഓടുന്നത് നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാൻ ഒന്നുമല്ല, വീട്ടിലെ ചിലവുകൾ, EMI, കടങ്ങൾ ഇതൊക്കെ തീർക്കാൻ വേണ്ടി മനസ്സില്ല മനസ്സോടെ ചെയ്യുന്ന ജോലികളാണ് പലതും. ബോസിൻ്റെ ചീത്തവിളിയും ജോലിസ്ഥലത്തെ പ്രഷറും ഒക്കെ സഹിച്ച് വൈകുന്നേരം തളർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ സ്വയം ചോദിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന്. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. അവരുടെ ആ ഒരു പോരാട്ടമുണ്ടല്ലോ, അത് വലിയൊരു ത്യാഗമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ജീവിതം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ടാസ്ക്കാണ് എന്ന്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെയൊക്കെ ഫോണിൽ നൂറുകണക്കിന് കോണ്ടാക്റ്റുകൾ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷെ ശരിക്കും ഒന്ന് സങ്കടം വന്നാൽ അത് തുറന്നു പറയാൻ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഏറ്റവും സന്തോഷമായിരിക്കുന്ന ഫോട്ടോസ് ആയിരിക്കും സ്റ്റാറ്റസ് ആയിടുക. പക്ഷേ ആ സ്റ്റാറ്റസ് കാണുന്ന ആർക്കും അറിയില്ലല്ലോ നമ്മൾ ഉള്ളിൽ എത്രത്തോളം കരയുന്നുണ്ട് എന്ന്. ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ആ ഒരവസ്ഥ ഉണ്ടല്ലോ, അത് വളരെ ബുദ്ധിമുട്ടാണ്. ആരോടും ഒന്നും പറയാനാവാതെ സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഓരോരുത്തരും ലൈഫിൽ വലിയ പോരാളികൾ തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല. കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വേർപാടുകളൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതെല്ലാം ഓർത്ത് നമ്മൾ അവിടെ തന്നെ നിന്നാൽ എങ്ങനെയാണ്? ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ചില ചെറിയ സന്തോഷങ്ങളുണ്ട്. നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരു മുഖം, മഴയത്ത് കേൾക്കുന്ന ഒരു നല്ല പാട്ട്, മനസ്സറിഞ്ഞ് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ, ഇതൊക്കെയാണ് ലൈഫ് മനോഹരമാക്കുന്നത്. ഇന്നത്തെ സങ്കടങ്ങൾ നാളെ മാറാം. ഇരുട്ട് മാറുമ്പോൾ വെളിച്ചം വരുന്നതുപോലെ നമ്മുടെ ലൈഫിലും നല്ല ദിവസങ്ങൾ തീർച്ചയായും വരും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സംഗീതം അനന്തസാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

தங்கிறது தங்கிறது தங்கிறது தங்கிறது தங்கிறது தங்கிறது.